സുനോ 91.7 FM. 91.7 FM.

0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനു. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ കേട്ടോ. നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് എഴുന്നേൽക്കുക, നമ്മൾ അങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക. നമ്മളെപ്പോഴും മനസ്സിനെ മാക്സിമം പോസിറ്റീവ് ആക്കിയിട്ട് വെക്കാം. ഇപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരേ കാര്യം തന്നെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും ചിലപ്പോൾ ഒന്ന് ബോറടിച്ചു എന്നൊക്കെ വരും. കുറേ നേരം ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുമല്ലോ. അതുപോലെ എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും ബോറടിക്കും. അപ്പം നമ്മളതൊന്ന് മാറ്റുക. അതിൻ്റെ ഇടയിൽ നമുക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക. അങ്ങനെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ദിവസം ഒരു 30 മിനിറ്റ്, ഇനിയിപ്പോൾ 30 മിനിറ്റ് അരമണിക്കൂർ എന്ന് പറയുന്നത് വലിയൊരു സമയമാണെങ്കിൽ പോട്ടെ, 10 മിനിറ്റ് അതെടുക്കാനില്ലാതിരിക്കില്ലല്ലോ ആരുടെ കയ്യിലും. ഒരു 10 മിനിറ്റ് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി സമയം മാറ്റി വയ്ക്കാം. ഓക്കെ, ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ജലദോഷം വന്നപ്പോ ഒരു ശ്വാസമുട്ട് ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ബ്രീത്ത് എടുക്കുമ്പോഴൊക്കെ ഒരു ശ്വാസമുട്ടൽ പോലെ. അപ്പൊ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണെങ്കിലോ ആണല്ലോ ഇങ്ങനത്തെ സിംറ്റംസ് എല്ലാം കാണിക്കുക. ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ ജലദോഷമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബോഡിയിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ നമ്മളോട് പറയുന്നതാണ്. നമ്മുടെ ബോഡി എപ്പോഴും ഇങ്ങനെ റിയാക്ട് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് പരിചിതമല്ലാത്ത എന്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ പിറകിൽ എന്തോ വേറൊരു അസുഖമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ ഇതെല്ലാം സംഭവിക്കുന്നത്, അതേപോലെ നമ്മുടെ മനസ്സിനും സംഭവിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിന് ഇതുപോലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ, ഒരു ശ്വാസമുട്ടലെല്ലാം വരുമ്പോൾ അതും നമ്മൾ ഹീൽ ചെയ്യണം. അല്ലെങ്കിലാണ് സ്ട്രെസ്സായിട്ട് മാറുന്നതും അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ചെറിയൊരു ശ്വാസം മുട്ടലോ ജലദോഷമോ നമ്മുടെ മനസ്സിന് കാണുമ്പോൾ തന്നെ നമ്മളത് മാറ്റിയേക്കുക. അതിനിപ്പോ എന്താ ചെയ്യുക? കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ സുനോ.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സുനോ, കൂടെ ഞാൻ ചച്ചു. നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ക്ഷീണം തോന്നുന്നത് എപ്പോഴാണ്? ശരീരത്തിന് ആരോഗ്യക്കുറവ് സംഭവിക്കുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് മനസ്സിനും ആരോഗ്യക്കുറവ് സംഭവിക്കുമ്പോൾ നമുക്കൊരു ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും, നമ്മളിങ്ങനെ ഹാങ് ആയിട്ട് കിടക്കണ പോലെ തോന്നും, ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടങ്ങോട്ട് നീങ്ങണില്ല പറയില്ല. ഒരുപാട്

കാര്യങ്ങൾ ചെയ്യാൻ പെൻഡിങ്ങിലുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്പീഡപ്പായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ല, ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോവാറുണ്ട്. ഇതിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഹാങ് ആവുന്നതാണ്. നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഫോൺ, ഇതെല്ലാം ഹാങ് ആവുന്നത് പോലെ നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനും ഹാങ്ങായി പോകുന്നതാണ്. അപ്പം നോർമലി നമ്മൾ എന്താ ചെയ്യാറ്, റിഫ്രഷ് ചെയ്യുമെന്ന്. അതുപോലെ നമ്മൾ നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യണം, എന്നാൽ മാത്രമേ അതെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് ആവുള്ളൂ. അതിനെന്താ ചെയ്യണമെന്ന് പക്ഷെ ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ഈ സൺഡേ മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെ ഞാൻ ചച്ചു. നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ഡെയിലി നമ്മൾ ബിസിയാണ്. ഒരുപാട് കാര്യങ്ങളില്ലേ തലയിൽ. പഴയതുപോലെയല്ല. മുൻപൊക്കെ ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, വളരെ കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ മുൻപ് 10 കാര്യങ്ങൾ ചെയ്ത സമയത്ത് ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ 100 കാര്യങ്ങൾ മൾട്ടി ടാസ്കിംഗ് പോലെയൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രെയിൻ അത് കൂടുതൽ പ്രഷർ വരുന്നതാണ്. അപ്പൊ നമ്മൾ അതിനൊരു ഒരു കൂൾ ടൈം കൊടുക്കണം. നമ്മളൊന്ന് കൂൾ ആവാനായിട്ട്, എൻജിനൊക്കെ ഹീറ്റായാൽ നമ്മളൊന്ന് ഓഫ് ചെയ്തിരുന്നില്ല. അതുപോലെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, ഏറ്റവും ബെസ്റ്റ് യാത്ര ചെയ്യുന്നതാണ്. യാത്രകൾ നമ്മളെ മൈൻഡിനെ വല്ലാതെ റിഫ്രഷ്മെന്റ് തരാറുണ്ട്. പക്ഷെ ചിലർക്ക് യാത്ര ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. യാത്ര എന്തിനാണ് വെറുതെ കാശം കളഞ്ഞിട്ട് ഇങ്ങനെ പോണത്, അതിന് നല്ലത് വീട്ടിലിരുന്നാ പോരെ എന്ന് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. താല്പര്യമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. യാത്രകൾ പോലെ നമ്മൾക്ക് മനസ്സിന് ആനന്ദം അല്ലെങ്കിൽ ഒരു മാറ്റം തരുന്ന മറ്റൊരു കാര്യമില്ല. ഇനിയിപ്പോ അതിന് താല്പര്യമില്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിൽ എന്താന്ന് വെച്ചാൽ അത് ചെയ്യൂ. പക്ഷെ ഒരു റിഫ്രഷ്മെന്റ് തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിന് കൊടുത്തിരിക്കണം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: Morning Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ
3: വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഇന്നത്തെ മോർണിംഗിന് കുറച്ചൊരു ഒരു സന്തോഷം കൂടുതലുള്ള ഒരു മോർണിംഗ് ആണല്ലേ. 30 ആം തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പേഴ്സണൽ, നമ്മുടെ എല്ലാവരുടെയും ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ വീണ്ടും സ്കൂളുകളിലേക്ക് എത്തി തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാ മക്കൾസിനും വീണ്ടും സ്വാഗതം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മുടെ കുട്ടീസൊക്കെ ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഇവൻറ്റിൽ അങ്കിത്, അർപ്പിത് അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ ബസ് സ്റ്റോറീസിലെ കുട്ടികളെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും വലിയൊരു സന്തോഷം മോർണിംഗിൽ എന്നെ പറയുകയാണത്. ഒരുപാട് വേ ഓക്കെ, റേഡിയോസിൻ്റെ മോർണിംഗ് സവാരിയിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അപ്പം നമ്മുടെ കുട്ടീസ്, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എന്തൊക്കെയായിരുന്നു വെക്കേഷനൊക്കെ? തകർത്തോ പൊളിച്ചോ? എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ എന്നുള്ളത് അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് നിങ്ങളുടെ പേരൊന്നും പറയാതിരിക്കുകയായിരുന്നല്ലോ. ഇനിയിപ്പോൾ നിങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും ഭയങ്കര തിരക്കിലായിരിക്കും ഇനിയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എല്ലാവരുടെയും ലൈഫിലൊരു നല്ല ഡേ ആയിട്ട് മാറട്ടെ എന്ന് സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കുട്ടീസും നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകളും നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു, നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന ആളുകളുണ്ട്, നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ കണ്ടു, പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ആസ്വദിക്കാൻ പറ്റി, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാൻ ഞാൻ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇന്ന് നിങ്ങളുടെ ഒരു സന്തോഷം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാമെന്നാണ് ഞാനിങ്ങനെ മനസ്സിൽ കരുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഡേ നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു മാസം പതുക്കെ ഇങ്ങനെ അവസാനിക്കാനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. എത്ര പെട്ടെന്നാണല്ലോ, ഇനിയിപ്പോൾ 2026 ഗുഡ് ബൈ പറയാനായിട്ട്, ഇനിയിപ്പം 2026 മാറിപ്പോയല്ലേ. ഓക്കെ, ഈ ഒരു വർഷം നമ്മളോട് ഗുഡ് ബൈ പറയാനായിട്ട് ഇനിയിപ്പോൾ അധികം നാളുകളൊന്നുമില്ല, അധികം സമയങ്ങളൊന്നുമില്ല എന്നുള്ളത് കൂടി ഈ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈമിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടീസൊക്കെ ഇതാ വീണ്ടും മെസ്സേജ് നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും മെസ്സേജിലേക്ക് വരും, എല്ലാവരുടെയും പേരുകളും ഞാൻ വായിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചുവടുവയ്പ് എന്ന് പറയുന്നത്. എപ്പോഴും അത് പ്രയാസകരമായിരിക്കും, പക്ഷേ അത് വളരെ അനിവാര്യകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വർഷം ഗുഡ് ബൈ പറയാനായിട്ട്, 2026 ഗുഡ് ബൈ പറയാനായിട്ടും ഇനിയിപ്പോൾ അധികം നാളുകളൊന്നും ഇല്ല എന്നുള്ളതാണ്, അധികം മാസങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മളുടെ സ്വപ്നങ്ങളെ പിന്തുടർന്നുകൊണ്ട് ആദ്യത്തെ ചുവടുവയ്പ് കുറച്ച് പ്രയാസകരമായിരിക്കും, പക്ഷേ അത് അനിവാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ദിവസത്തെ ഒന്ന് കാണാം. നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾക്ക് പിന്തുടരാം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ ദാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ മെസ്സേജുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ ഇപ്പോൾ കേട്ട് തുടങ്ങിയ ആളുകളുടെ മെസ്സേജുകളൊക്കെ സ്പെഷ്യലി വെൽക്കം ചെയ്യുകയാണ്. 5000 എന്ന നമ്പറിലേക്ക് എല്ലാവരുടെയും മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിപ്പാട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. വെള്ളിമൂങ്ങ സിനിമയിലെ പാട്ടാണ് ഇനി വരുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണേ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Hey, satak satak satak satak satak satak,
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവായി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

അടിപൊളി പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഇങ്ങനെ ഗംഭീരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടീസൊക്കെ തിരിച്ച് സ്കൂളിലേക്ക് വരുന്നതിൻ്റെ ഒരു ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ നമുക്കിത് ആ മോർണിംഗ് മെസ്സേജുകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസൊക്കെ നമ്മൾ ഇന്ന് എന്തായാലും എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ ആ ടൈറ്റിൽ കുറച്ച് ദിവസത്തിന് ശേഷം നമുക്കൊന്ന് കേൾക്കാം അല്ലേ. ഞാനത് ശരിക്കും മിസ് ചെയ്തു കേട്ടോ, എല്ലാവരുടെയും പേരുകളും നമ്മുടെ ചോദ്യങ്ങളും ഒക്കെ തന്നെ. ഏതായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വീണ്ടും നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. ഓൾറെഡി ദാ മോർണിംഗ് മെസ്സേജുകളൊക്കെ വന്നു നിൽക്കുന്ന സമയമാണ്. ഷാജു ശ്രീധർ ഗുഡ് മോർണിംഗ് പറയുന്നു, കൊച്ചിയിൽ നിന്നാണ് ആൾ നാട്ടിലെത്തി എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈജീരിയയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഓണം അവധി ആഘോഷിക്കാനായിട്ട്. അപ്പം കൊച്ചിയിൽ നിന്നാണ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. മീരാൻ ഖാൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പ്രഭുജി പറയുന്നത്, അവധി കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രഭു മാടമ്പിക്കാട്ടലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ അങ്കിതും അർപ്പിതും ജോയിൻ ചെയ്യുന്നു. നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഇവൻറ്റിൽ അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സന്തോഷം. അവരുടെ പേരെപ്പോഴും പറയാറേ ഉള്ളൂ, അവരെ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ദിവസം രണ്ടുപേരെയും കാണാൻ പറ്റി, അതിൻ്റെ ഒരു സന്തോഷം. നെക്സ്റ്റ് ഈഷാനി കുട്ടിയുടെ മെസ്സേജാണ്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ശ്രീജയുടെ അക്കൗണ്ടിൽ നിന്നും ഈഷാനി മോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ബിനോയ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹന്നാൻ ഇൻറ്റോയും ഹൈസൻ ഇൻറ്റോയും ജോയിൻ ചെയ്യുന്നു. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ്. ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. നെക്സ്റ്റ് രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അമിതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്ഷയയും അക്ഷരയും അക്ഷജ്യം ജോയിൻ ചെയ്യുന്നു. കുറച്ച് ദിവസത്തിന് ശേഷമാണ് അവരുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കും ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു. കൂടെ ഇന്നത്തെ ഡേ അടിപൊളിയായി മാറട്ടെ. കുറേ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ടൊക്കെ പോവുകയാണല്ലോ അല്ലേ. അപ്പോൾ മടിയൊന്നും ഇല്ലാതെ എല്ലാവരും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ടൈമാണ്. ഫൈസൽ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരാളെ ചെറുതാക്കി പറയുന്നതിലൂടെ ആരും വലുതാകുന്നില്ല, മറിച്ച് ഒരാളെ മനസ്സിലാക്കുന്ന ഹൃദയമാണ് യഥാർത്ഥത്തിൽ വലുതാകുന്നത്. മറ്റൊരാളുടെ കുറവുകൾ എണ്ണുന്നതിന് മുൻപ് നമ്മുടെ വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവുകൾ ഓർക്കുക. സ്നേഹത്തോടെ ഫൈസൽ വലപ്പാട് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഷിജിൻ്റെ അക്കൗണ്ടിൽ

ആഹാ അടിപൊളി. എല്ലാവരുടെയും ഞാൻ വിചാരിക്കണം എല്ലാവരും സെൽഫി പോരട്ടെ കേട്ടോ, കാരണം എല്ലാവരുടെയും ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും സെൽഫീസ് എല്ലാവരും ഒന്ന് അയച്ചുള്ളൂ കേട്ടോ. നമ്മുടെ അക്ഷരയും അക്ഷജും അയച്ചു, അതിനുശേഷം ദാ വരുന്നത് നമ്മുടെ ജിസലും ജിയാനുമാണ്. വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങള് റേഡിയോ സുനോ മോർണിംഗ് സവാരിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇറ്റ്സ് അവർ സവാരി എന്ന് പറയുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജിസൽ ആൻഡ് ജിയാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. നിങ്ങളുടെ വെക്കേഷൻ ടൈമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, എന്തൊക്കെയായിരുന്നു ഇത്തവണത്തെ വെക്കേഷൻ്റെ സ്പെഷ്യൽ പരിപാടികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കൂടി ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ അയച്ച് വന്നിട്ടുണ്ട്, ഒരു അടിപൊളി സെൽഫിയൊക്കെ വന്നിട്ടുണ്ട്. രണ്ടുപേർക്കും ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ വിഷസ് അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് റൂബിയുടെ അക്കൗണ്ടിൽ നിന്നാണ്, ഓർവെൽ എവ്ലിൻ ഒലിവ് സ്കൂളിൽ നിന്നാണ്, ഫ്രം റോസ് ഫാമിലി. റോസ് ഫാമിലിയിൽ നിന്ന് ഓർവെൽ എവ്ലിൻ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെയും സെൽഫീസൊക്കെ പോരട്ടെ കേട്ടോ. പറ്റുന്ന ആളുകളൊക്കെ സെൽഫി ഒന്ന് അയച്ചു തന്നോളൂ കേട്ടോ. അൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് അൻസൽ. നെക്സ്റ്റ് സോജുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ കെവിൻ സോജു ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എം എസ് ലാണ് കെവിൻ പഠിക്കുന്നത്. അപ്പോൾ കെവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് നൂഹ് തയ്യിൽ, ദുവാ തയ്യിൽ രണ്ടുപേരും എത്തുന്നു. നൂഹിനും ദുബയ്ക്കും സ്പെഷ്യൽ വിഷസ് പറയുന്നു. കൂടെ തന്നെ ഇസബൽ, ഇവാന ആൻഡ് സാവിയോയുടെ ഗുഡ് മോർണിംഗ് ജോസഫ് ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇസബൽ, ഇവാന ആൻഡ് സാവിയോ അവർക്കുള്ള വിഷസ്. ഗുഡ് മോർണിംഗ്, ഗോയിങ് ടു സ്കൂൾ ഹയാൻ ആണ് മെസ്സേജ് ചെയ്യുന്നത്. ബദറുലിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഹയാനും സ്പെഷ്യൽ വിഷസ്. ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് റാസ്മൽ ജോയിൻ ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് റാസ്മൽ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷഹാൻ ആൻഡ് ഷഹൻസ, കറക്റ്റ് ആണോ ഞാൻ പേര് പറഞ്ഞത് എന്നൊരു ഡൗട്ടുണ്ട്. എനിവേ അവർക്കുള്ള സ്പെഷ്യൽ വിഷസ് പറയുന്നു. സാജിദിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അനുകുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത്, നമ്മുടെ ഗൗരിക്കുട്ടിയും ദക്ഷിതുമാണ് ജോയിൻ ചെയ്യുന്നത്. അവർ സ്കൂളിലേക്കുള്ള യാത്രയിലാണ്. അവരുടെയും സെൽഫി എനിക്കിവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗൗരി ആൻഡ് ദക്ഷിത് രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു. സ്കൂളൊക്കെ അടിപൊളിയായി മാറട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഫാമിലിക്കും നമ്മളുടെ ഒരു സ്നേഹം പറയുന്നു കേട്ടോ. സുപ്രഭാതം നിസ്സുകുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജസ്റ്റേജി ജോയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റേജിക്കും സ്നേഹം അറിയിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. റയാനും അയാനുമാണ് എല്ലാ കൂട്ടുകാർക്കും സ്പെഷ്യൽ വിഷസ് പറയുന്നത്. റിജി വയനാടിൻ്റെ അക്കൗണ്ടിൽ നിന്നും കുട്ടീസ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഐമലിന ആൻഡ് അമാൽഡ അവരുടെ പേരൊക്കെ ഞാനിപ്പോൾ കാണാതെ പഠിച്ചു. അവർ ബാക്ക് ടു സ്കൂളിലും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവർക്കും അവരുടെ ഫാമിലിക്കും സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു അമാൽഡ ആൻഡ് ഐമലിന. നെക്സ്റ്റ് സുലൈമാൻ ജിനിസ്. ഓ ഗുഡ് മോർണിംഗ്, കുട്ടീസ് എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് സുലൈമാൻ ജി. എല്ലാ കൊച്ചു മക്കൾക്കും യോയോ അങ്കിളിൻ്റെ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഫൈസൽ യോയോ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. റൂബിയുടെ അക്കൗണ്ടിൽ നിന്ന് രണ്ടുപേര് ചിരിച്ചിരിക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ ഓർവെൽ എവ്ലിൻ ആണ് റോസ് ഫാമിലി എന്ന് അവരുടെ ഒരു സെൽഫി എത്തിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് പോകാനായിട്ട്, സ്കൂളിലേക്ക് പോകാനായിട്ട് അവർ സന്തോഷം അവർ മുഖത്തിലേക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ രണ്ടുപേരുടെയും. നെക്സ്റ്റ് ഹായ് ഗുഡ് മോർണിംഗ് നിസ, ലിറ്റിൽ ഫ്ലവർ ആൻഡ് ലിയോൺ ജോയിൻ ചെയ്യുന്നു. ബിർള പബ്ലിക് സ്കൂളിലേക്കാണ് അവരുടെ ഒരു യാത്ര എന്ന് പറയുന്നത്. ലിറ്റിൽ ഫ്ലവർ ആൻഡ് ലിയോൺ ഫാമിലി അവർക്കും സ്നേഹം അറിയിക്കുന്നു. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് ഓൾ ഡിയർ ചിൽഡ്രൻസ്, എൻജോയ് യുവർ ദിസ് ടൈം വിത്ത് യുവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ബാറ്റ്മാൻ മെസ്സേജ് ചെയ്യുന്നു. ആൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ആളുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജുകൾ. കുട്ടികളുടെ ദിവസമാണ്, അവരിന്ന് സ്കൂളിലേക്ക് തിരിച്ചു പോകുന്ന ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടീസ് ഡേ ആയിട്ട് നമ്മളിതിനെ കണക്കാക്കുകയാണ്. നെക്സ്റ്റ് ഒരു സെൽഫി എത്തിയിട്ടുണ്ടല്ലോ. ആരൊക്കെയാണ് ഇത്? വി ആർ ബാക്ക് ടു സ്കൂൾ പേരില്ലല്ലോ, പേരൂടെ വെച്ച് അടിപൊളിയായിരിക്കും കേട്ടോ. ഐഷ, ആസിയ ആൻഡ് അംന. ഓക്കെ, അടിപൊളി. ഒരു സ്കൂളിൻ്റെ അവിടെ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നിന്നൊരു ഫോട്ടോ ആണ് അയച്ചു വന്നിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. ഒരു ബാക്ക് ഡ്രോപ്പൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലുണ്ട് കേട്ടോ, അടിപൊളി. അപ്പം ഐഷ, ആസിയ ആൻഡ് അംന അവർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം. ഈ ഒരു പുതിയ അക്കാഡമിക് ഇയറിൻ്റെ അല്ലെങ്കിൽ പുതിയ വർഷത്തിൻ്റെ സ്പെഷ്യൽ വിഷസ് കൂടി പറയുന്നു. നോ വെയ്റ്റിംഗ് ഫോർ ബസ്. ഓ, ബസ് വെയിറ്റ് ചെയ്യാണല്ലോ. എനിക്ക് പെട്ടെന്ന് ഒരു സ്കൂൾ ബാക്ക് ഡ്രോപ്പ് പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിവേ, ഐഷ, ആസിയ ആൻഡ് അംന ഇവർക്കും ഒരു സ്പെഷ്യൽ സ്നേഹം നമ്മൾ അറിയിക്കുന്നു. റിയാസ് ജബാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. റയാനും അയാനും നേരത്തെ മെസ്സേജ് ചെയ്തു, അവരുടെ ഒരു ഫോട്ടോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പോരട്ടെ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ, ആ ഇതേത്, ഈ രണ്ട് കുട്ടികൾ, ഈ രണ്ട് കുട്ടികളുടെ പേരെന്താണ്? റഷീദ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് ഈ സെൽഫി കിട്ടിയിട്ടുള്ളത്. പേര് കൂടി വെച്ചാൽ അടിപൊളിയായിരിക്കും. റഷീദ് ഇ കെയും ഉന്നീൻ എന്നാണ് പേര് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഏത് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, അടിപൊളി. അപ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യൽ മോർണിംഗ് പറയുന്നു കേട്ടോ. അടിപൊളി, അടിപൊളി ഒരു മോർണിംഗ് നിങ്ങൾക്കും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. റഷീദ്, ഇ കെ ആൻഡ് ഉന്നീൻ അവർക്കൊരു നല്ല മോർണിംഗ് ആൻഡ് ഒരു നല്ല ഡേ സ്പെഷ്യലി
വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഐസയും മറിയം ഫ്രം എം ഇ എസ് ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് ഐസ ആൻഡ് മറിയം അവർ മെസ്സേജ് ചെയ്യുന്നത്. ആഹാ അടിപൊളിയാണല്ലോ റയാനും അയ്യാനും, ആഹാ കൊള്ളാം കൊള്ളാം അടിപൊളി, ഭയങ്കര ഹാപ്പി കേട്ടോ, ഭയങ്കര സന്തോഷം. ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ കുറച്ച് നാളിന് ശേഷം കാണുന്നതിൻ്റെ ഒരു സന്തോഷമാണെന്ന് തോന്നുന്നു രണ്ടുപേരുടെയും മുഖത്തെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ഫോട്ടോ കൂടെ എത്തിയിട്ടുണ്ട്. ആദ്യം ഈസ ജെഷാൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ഇത് പൊളിയാണ്, എന്ന് പറയാം ടെൻഷനൊന്നുമില്ല, കൂളായിട്ട് പോകുന്ന മൂന്ന് പേരുടെ ഫോട്ടോ ആണ്. മൂന്ന് പേരും നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചിങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ. ആദം ഇസ ജെഷാൻ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അല്ലേ? ഓക്കെ, റഷീദിക്കയും ഉനിയൻ അവർ നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. അപ്പോൾ അവർക്കുള്ള എന്തായാലും നിങ്ങളുടെയും ഈയൊരു ഡേ സൂപ്പറായി മാറട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഹായ് നിസ ഗുഡ് മോർണിംഗ്, ഹംസക്കുട്ടിയാണ്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ബിനു ജോണ്ട അക്കൗണ്ടിൽ നിന്നും ജൊഹാൻ, ബിനു ആൻഡ് ലിയ റോസ് ഫ്രം എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഡിയർ ഓൾ, നൈക്ക ആൻഡ് നിയാൻ ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ. നൈക്ക ആൻഡ് നിയാനും ജോയിൻ ചെയ്യുന്നു നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക്. എനിക്ക് തോന്നുന്നു അടുത്ത പാട്ടിലേക്ക് എനിക്ക് പോകാനുള്ള സമയം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ വന്ന എല്ലാവരുടെയും പേരുകളിലേക്ക് എത്തിയിട്ടുണ്ട്, ആരുടെയും പേരുകൾ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാവരുടെയും മെസ്സേജ്, ഓക്കെ കുറച്ച് പേരുടെ മെസ്സേജ് കൂടെ ഉണ്ട് കേട്ടോ. അജാസ് നസീറാണ്, ഗുഡ് മോർണിംഗ്. അമാൽ അമീറ ഫ്രം ബിർള പബ്ലിക് സ്കൂൾ, ഹലോ ഗുഡ് മോർണിംഗ്. ലൂക്ക് ഫ്രം ഭവൻ സ്കൂളിൽ നിന്നും ലൂക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് രാജേഷ് ഹംസയുടെ അക്കൗണ്ടിൽ നിന്നും ഇഷൽ ഹൻസ് എം ഇ എസ് ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. ലഞ്ചുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ലഞ്ചുവിനും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും മെസ്സേജുകൾ അയക്കാം കേട്ടോ, നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുള്ളൂ. ഞാൻ ഈ ഒരു പാട്ടുകൾക്ക് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും ആരുടെയും മെസ്സേജുകൾ വിട്ടുപോവാതെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ ആക്നെ ബിർള പബ്ലിക് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സെൽഫി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, ആൾക്കും ഒരു നല്ല നല്ല ഡേ ആൻഡ് നല്ല മോർണിംഗ് ഒക്കെ സ്പെഷ്യലി അഗ്നേക്കും നമ്മൾ വിഷ് ചെയ്തുകൊണ്ടാണ്. ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് കേട്ടോ, ഒരു അടിപൊളി ട്രാക്കാണ്. നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ട് എന്താ പറയുക, നമ്മൾ എനിക്ക് തോന്നുന്നു ഒന്നും രണ്ടും തവണയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയാണല്ലേ. ആ സിനിമ കണ്ട് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ ഒരു രസമുള്ളൊരു പാട്ട്, ഒരു അടിപൊളി പാട്ടുണ്ടല്ലോ, അപ്പം ആ ഒരു രസമുള്ള പാട്ടിലേക്ക് നമ്മളിപ്പോൾ പോവാണ്. സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. മോർണിംഗ് സവാരിയിൽ ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പം നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ സ്കൂളിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ മോർണിംഗ് സവാരിയും.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.
5: Morning Safari.
6: Only on Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Studio Global സമയം 6:35 ആണ്. ഇനിയും കുറച്ചധികം മെസ്സേജുകൾ കൂടി നമുക്കിങ്ങനെ വന്നു നിൽക്കുന്ന ഒരു ടൈമാണ്. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. ഹംസക്കുട്ടി പറയുന്നത്, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഇനി ഈ കുട്ടിയൊക്കെ പുറത്തായോ, സ്കൂള് തുറന്ന കുട്ടികളൊക്കെ വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹംസക്കുട്ടി എല്ലാ കുട്ടികൾക്കും ആശംസകൾ നൽകിയിട്ടുണ്ട്. ബിബിൻ വർഗീസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ്. ആഹാ, ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ, ക്രിസിൻ്റെ ഫോട്ടോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ക്രിസ് ഐഡിയൽ സ്കൂളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ക്രിസിനും ഒരു സ്പെഷ്യൽ ഡേ ക്രിസിനും ഫാമിലിക്കും പറയുന്നു. നൗഫലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് നൗഫൽ. നെക്സ്റ്റ് ജിനേഷ് ബാബു ആണ്. ഒലിവ് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ബാക്ക് ടു സ്കൂൾ ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഒലിവ് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരാളല്ലേ എല്ലാവർക്കും സ്നേഹത്തോടു കൂടിയുള്ള ബാക്ക് ടു സ്കൂൾ സ്പെഷ്യൽ വിഷസ് പറയുന്നു. ജിനീഷ് ബാബു ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. മിന്നൂസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഭവൻ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് എന്ന് പറഞ്ഞിട്ടാണ് മിന്നൂസ് ജോയിൻ ചെയ്യുന്നത്. അപ്പം മിന്നൂസിനും നമ്മളുടെ ഒരു സ്നേഹം അറിയിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ്. ഇത് ഫിറോസ് ആണ് അയച്ചു തന്നിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് ഫിറോസ്. നെക്സ്റ്റ് ഷിഹാബുദ്ദീൻ്റെ അക്കൗണ്ടിൽ നിന്നും സാഹിദും വാഹിദും ജോയിൻ ചെയ്യുന്നുണ്ട്. അവരും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നിഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും അവന്തിക്ക് കുട്ടിയാണ്. എം എസിലാണ് അവന്തിക്ക് പഠിക്കുന്നത്. അപ്പോൾ അവന്തിക്ക് കുട്ടിക്ക് നല്ലൊരു മോർണിംഗ് പറയുന്നു. അജ്മലിൻ്റെ അക്കൗണ്ടിൽ നിന്നും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. സനിൽ കുമാർ പറയുന്നത്, ഹെഡിങ് ടു അവർ ന്യൂ സ്കൂൾ, ഓക്കെ, ഡിസൺ ഇൻ്റർനാഷണൽ അക്കാഡമി, വാസുദേവ് ആൻഡ് സയോറിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നല്ല പേരുകളാണല്ലോ, വാസുദേവ് ആൻഡ് സയോറി, ഓക്കെ, അടിപൊളി. അപ്പോൾ രണ്ടുപേർക്കും നല്ല ക്യൂട്ടായിട്ടുള്ള ഫോട്ടോ ഉണ്ട്, നല്ല ക്യൂട്ട് ചിരിയൊക്കെ സയോരിയുടെ രണ്ടുപേരും. അപ്പോൾ രണ്ടുപേർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. വസുദേവനും സയോരിക്കുമുള്ള സ്പെഷ്യൽ വിഷസ് പറയുന്നു. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് മിൻഹാജാണ്. മിസ്ന മിൻഹാജും ദിയയാണ് എം ഇ എസിലേക്ക് ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്നു. ഡോക്ടർ രംഷീനയുടെ അക്കൗണ്ടിൽ നിന്നും ബാക്ക് ടു സ്കൂൾ വിഷസ് ടു ഇസ മെഹഫിഷ്. ഇസ മെഹഫിഷിനുള്ള ബാക്ക് ടു സ്കൂൾ വിഷസ് ആണ് രംഷീന, ഡോക്ടർ രംഷീന മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ബാക്ക് ടു സ്കൂൾ വിഷസ് ബൈ ടീച്ചേഴ്സ് ഫ്രം ബസ് നമ്പർ 30. ബസ് നമ്പർ 30 എല്ലാ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ തന്നെ സ്കൂളിലെ എല്ലാവർക്കുമുള്ള ടീച്ചേഴ്സാണ് കേട്ടോ, എസ്പെഷ്യലി ആ ബസ്സിലുള്ളത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ചേർന്നിട്ട് നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ബാക്ക് ടു സ്കൂൾ വിഷസ് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബസ് നമ്പർ 30 എല്ലാവർക്കും എൻ്റെയും ഒരു സ്പെഷ്യൽ വിഷസ്. എല്ലാ ടീച്ചേഴ്സിനും നിങ്ങൾക്കൊരു ഒരു അടിപൊളി ഇയർ ആയിട്ട് തന്നെ മാറട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ബസ്സിലിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു കേട്ടോ. എനിക്കൊന്ന് സാദിക്കാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത് അല്ലേ. സാദി എന്നാണ് എനിക്കിവിടെ പേര് കാണാൻ പറ്റുന്നത്. അപ്പം സാദിക്കിൻ്റെ വകയായിരുന്നു ആ ഒരു സ്പെഷ്യൽ വിഷസ് ഇവിടെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വിഷാഖിൻ്റെ അക്കൗണ്ടിൽ നിന്നും അതിഥിയും ആരാധിയും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സേ ഹായ് ടു ഓൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും നമ്മളുടെ അതിഥിയും ആരാധിയും ജോയിൻ ചെയ്യുന്നു. അവർക്കും സ്പെഷ്യൽ സ്നേഹം. നെക്സ്റ്റ് വിജീഷിൻ്റെ മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. ആരൊക്കെയാണിത്? നമ്മുടെ സ്വാസ്തികയും രാംദേവുമാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവരുടെയും ഒരു അടിപൊളി സെൽഫി എനിക്ക് എത്തിയിട്ടുണ്ട്. ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. അശ്വർ കാപ്പിൽ വിഷിംഗ് ബാക്ക് ടു സ്കൂൾ ടു അപ്പൂസ് ആൻഡ് സാറ കാപ്പിൽ. സാറയ്ക്കും അപ്പൂസിനും ഉള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അഷർ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അനീസ് ദോഹയുടെ അക്കൗണ്ടിൽ നിന്നും ബാക്ക് ടു പൊതാർ പേൾ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇവരുടെ പേര് മുഖം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, കാരണം ഇവരുടെ ഫോട്ടോസ് ഇടയ്ക്ക് കാണുന്നതുകൊണ്ട് പേരെനിക്ക് വിട്ടുപോയി. ഞാനൊന്ന് പേര് നോക്കേണ്ടി വരും തോന്നുന്നു കേട്ടോ. പേര് കൂടി വെച്ചാൽ അടിപൊളിയായിരിക്കും. ഞാൻ ഇടയ്ക്ക് പേര് പറയുന്ന കുട്ടീസ് ആണെന്ന് എനിക്ക് ഫോട്ടോ കണ്ടപ്പം മനസ്സിലായി കേട്ടോ. ഇവരെ ഓക്കെ, അനീസ് ആണ് ആ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഐദ് എത്തിയിട്ടുണ്ട്, ഐദിനും ഗുഡ് മോർണിംഗ് പറയുന്നു. ദോഹ മോഡേൺ ഇന്ത്യൻ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനും ബാക്ക് ടു സ്കൂൾ വിഷസ്. ദീപ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, അടിപൊളി. അപ്പം ദോഹ മോഡേൺ ഇന്ത്യൻ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ബാക്ക് ടു സ്കൂൾ വിഷസ്, നമ്മളും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് മനോജാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ മാധവും മാനവും ജോയിൻ ചെയ്യുന്നുണ്ട് സ്കോളേഴ്സ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന്. അവർ വൺ ഹാപ്പി, അത്ര ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ അടുത്ത ദിവസം മുതൽ നമുക്ക് ചോദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം മാധവ് മാനവ്. അപ്പം നിങ്ങളും ചോദ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് മെസ്സേജിലിടണം കേട്ടോ. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്കൂൾ ബസ് സ്റ്റോറീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളും ചോദ്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുവരും. അപ്പം ഇന്ന് നമുക്ക് ജസ്റ്റ് ചോദ്യമൊന്നും വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട് എല്ലാവരുടെയും മെസ്സേജിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിയാസ് പി ഹംസയുടെ മെസ്സേജുണ്ട്, ഹൈസ നസൽ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. ബിനു പിള്ളെ, ഹായ് ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് മൈ ഫ്രണ്ട്സ് ആൻഡ് എക്സൈറ്റഡ് ടു ബി ഇൻ സ്കൂൾ ടു സീ അവർ ടീച്ചേഴ്സ് ആസ് വെൽ എന്ന് പറഞ്ഞിട്ട്. പ്രീതി മാം ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. ഓ, എന്തൊരു സന്തോഷം. അതാണ് പ്രീതി മാമിൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൺ ദ വേ, താങ്ക് യു പ്രിയ. മീനാക്ഷി ബിനു ആണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം പ്രീതി മാം ഞങ്ങളെ വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ കൂടി ആ ഒരു സന്തോഷം കൂടി സ്പെഷ്യലി നമ്മുടെ മീനാക്ഷി കുട്ടി പറയുന്നുണ്ട്. എം ഷി നസീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇതാരൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പേര് വെച്ചിട്ടില്ലല്ലോ, നല്ലൊരു ഫോട്ടോ വന്നിട്ടുണ്ട്, നല്ലൊരു ക്യൂട്ട് ഫോട്ടോ ഇവിടെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവരുടെ പേരില്ല. എനിവേ, അവർക്കുള്ള സ്പെഷ്യൽ വിഷസ് കൂടി ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു കേട്ടോ. ഹൈസ അലൈന ഫാത്തിമ, ആ അതാണ് അതാണ് ഹൈസ അലൈന ഫാത്തിമ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ അഭിജാനിക്സൺ. കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്താ അഭിജാനിക്സന്റെ പുതിയൊരു ഫോട്ടോ ആണെന്ന് തോന്നുന്നു അല്ലേ, പുതിയൊരു ഫോട്ടോ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ റേഡിയോസ് നോ ലിസ്ണേഴ്സ് ആൻഡ് ആർജേസ്, വിഷിംഗ് എവറി വൺ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അഭിജാനിക്സൺ നോബൽ സ്കൂളിൽ നിന്നാണ് അഭിജാനിക്സന്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐ എം നാജുദ് ഹിയർ, പ്ലീസ് വിഷ് മൈ സൺ ഷിൽ നജാദ് ബെസ്റ്റ് വിഷസ്, ഹീസ് ഇൻ പൊതാർ പേൾ മെഷാഫ് എന്ന് പറഞ്ഞിട്ട് മോൻ്റെ ഒരു ഫോട്ടോയും കൂടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. മോനും സ്പെഷ്യൽ വിഷസ്. ജിബു ആണ് ബാക്ക് ടു സ്കൂൾ വിഷസ് ടു ഇൽഹാൻ ആൻഡ് ഷൗൻ എന്നുകൂടി പറയുന്നു. അപ്പോൾ ഇൽഹാനും ഷൗനും നമ്മളുടെ സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഞാൻ രണ്ടാമത്തെ ആളുടെ പേര് പറഞ്ഞാൽ എന്തോ ഒരു വ്യത്യാസമുള്ളവർ എനിക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, ഇതിൽ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ്. അപ്പോൾ ഇതിൽ മോൾക്കും നമ്മളുടെ സ്നേഹം പറയുന്നു. നെക്സ്റ്റ് സുപ്രഭാതം, ഇതാരൊക്കെയാണെന്നറിയാമോ, ദേവ് നന്ദ, ദേവ് ദത്ത്, ദേവ് ദർശ്, ഇവാൻ, ഇവരെല്ലാം ഡി പി എസിലാണ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും നമ്മളുടെ സ്നേഹം അറിയിക്കുന്നു. നെക്സ്റ്റ് ഒരു ഫോട്ടോ വന്നിട്ടുള്ളത്, ഇതാരൊക്കെയാണ് ഫോട്ടോയിലുള്ളത്. ഓക്കെ, പേര് കൂടി ദിസ് ഈസ് സഫ്ദർ, ബെസ്റ്റ് വിഷസ് ഷുവ, റുവ ആൻഡ് നുവ. ഓ, അടിപൊളി പേരുകളാണല്ലോ. ബാക്ക് ടു സ്കൂൾ ഗലീലിയോ ഇൻ്റർനാഷണലിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഷുവയ്ക്കും നുവയ്ക്കും റുവയ്ക്കും, ഓക്കെ, അടിപൊളി, നല്ല പ്രാസൊപ്പിച്ച് പറയാൻ പറ്റുന്ന പേരുകൾ കേട്ടോ, അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അബിൻ തോമസ്, അബിൻ്റെ ഫാമിലിക്കും സ്പെഷ്യൽ വിഷസ്, ബാക്ക് ടു സ്കൂൾ വിത്ത് റേഡിയോ സോൺ. ഓ, സന്തോഷം, ഞാനിത് അങ്ങോട്ട് സേവ് ചെയ്യുന്നു കേട്ടോ അബിനെ. ഞാൻ എനിക്കിന്നൊരു സ്റ്റോറി ഇടാനുള്ള സംഭവമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും അബിനെ എനിക്കൊരു പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി അടിപൊളി അടിപൊളി അടിപൊളി. താങ്ക് യു അബിനെ, താങ്ക് യു സോ മച്ച്. അപ്പം അബിനും ഫാമിലിക്കും നമ്മളുടെ സ്നേഹം പറയുന്നു. തൊമ്മിയുടെ അമ്മ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വിഷിംഗ് എവറി വൺ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ട് തൊമ്മി എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ടുണ്ട്. ഹരിദാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ബാക്ക് ടു സ്കൂൾ അനേയ ആൻഡ് അമ്മയെ കുട്ടി ബാക്ക് ടു സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്കുള്ള വിഷസും സ്പെഷ്യലി പറയുന്നു. നെക്സ്റ്റ് അജ്മൽ അഷ്റഫ് ആണ്, ക്യാൻ യു വിഷ് വൺ ബർത്ത്ഡേ ഫോർ ലിയാം റെഞ്ചിൽ ജോസ്? ഉറപ്പായിട്ടും ലിയാമിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ലിയാമിൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ നമ്മൾ വിഷ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

നെക്സ്റ്റ് മനോജിന്റെ മെസ്സേജ് ആണ്, ക്യാൻ യു പ്ലീസ് വിഷ് ബ്ലസ്സൻ അങ്കിൾ ടുഡേ ഹിസ് ബർത്ത്ഡേ. ഓക്കെ ഓക്കെ, ഇന്ന് ബ്ലസ്സന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ബ്ലസ്സനുള്ള വിഷസ് കൂടി വളരെ സ്പെഷ്യലായിട്ട് മാധവ് മനോജും മനോജും എല്ലാവരും ചേർന്ന് വിഷസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്ലസ്സനുള്ള സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ കൂടി നമ്മൾ പറയുന്നു കേട്ടോ. ഡിലോജൻ ശ്രീലങ്ക ജോയിൻ ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹായ് നിസ, ഗുഡ് മോർണിംഗ്. നിസ ഇന്ന് ഫുൾ പവറാണ്, സ്കൂള് തുറന്നല്ലേ, അതാണ്. ആ തീർച്ചയായിട്ടും അതേ നമുഷ, അതെ, സ്കൂള് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമില്ല. രാവിലെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ടൈമാണ്. എനിക്കിങ്ങനെ കുട്ടികളുടെ മെസ്സേജസും വിഷസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു സന്തോഷം, അതാണ് നമുഷ. അതെ, നെക്സ്റ്റ് ബിനു റാഫേൽ എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് അവർ റേഡിയോ സുനോ ബൈ ഹെലൻ ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്നു. അപ്പോൾ ഹെലനും സ്പെഷ്യൽ വിഷസ്, അടിപൊളിയാവട്ടെ. അങ്കിത് അർപ്പിത് അവരുടെ ആ ഫോട്ടോയും എനിക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് കഴിഞ്ഞ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി അവരെ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ എന്തായാലും അവരുടെ ഒരു അടിപൊളി ഫോട്ടോയും എനിക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം രണ്ടുപേർക്കും ആൻഡ് ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു. ഓക്കെ, അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരുടെയും പേരുകളിലേക്ക് വന്നു. ഇനിയിപ്പോൾ ആരുടെയും പേരുകൾ ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരുടെയും പേരുകൾ ഞാൻ എത്തിയല്ലോ അല്ലേ. ആരുടെയെങ്കിലും മെസ്സേജ് ഇനി വായിക്കാനുണ്ടോ? ഏതെങ്കിലും മെസ്സേജ് ഇതുവരെ മിസ്സിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു എംഷി നസീം, ഓക്കെ, അവരുടെ പേരുകൾ വന്നിട്ടുണ്ട്. ജസിൻ ആൻഡ് ഫൈസൻ ഹെഡിങ് ടു ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ, ബെസ്റ്റ് വിഷസ് ടു ഓൾ ദി കിഡ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് എംഷി നസീം എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ജസിൻ ഫൈസൻ അവർക്കുള്ള വിഷസും ഒക്കെ ആയിട്ടാണ് ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകാം. നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത പാട്ടിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇനിയും വിഷസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഖലീഫ മൂവിയിലെ ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് മോർണിംഗ് സവാരിയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ജനിസ നിങ്ങൾക്കൊപ്പം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ഷോ. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യർ ആണ്.
5: You're listening to Radio Suno 91.7.
6: You're listening to Morning Safari. Morning Safari. Morning Safari.
7: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: സർവമായ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. August 30 ആണ്, ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ദിവസമാണ്. സ്പെഷ്യലി ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഡേ ആണ്, കാരണം കുട്ടികളുടെ വിശേഷങ്ങൾ എന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. കാരണം അവർ സ്കൂളിലേക്ക് പോയതിന്റെ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ട് റിയാസ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഷർഹാൻ മെസ്സേജ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് റേഡിയോ സോനോ, ബാക്ക് ടു സ്കൂൾ, ബെസ്റ്റ് വിഷസ് ഫ്രം ഫാമിലി ഫാർമസി എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് ഷർഹാൻ ആ ഒരു മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ആദ്യയുടെ മെസ്സേജ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് ജെറിൻ ജോർജ്, ബാക്ക് ടു സ്കൂൾ വിഷസ് ടു ഒലിവർ, ദോഹ മോഡേൺ ഇന്ത്യൻ സ്കൂൾ, ടിയാന ഭവൻസിലാണ് പഠിക്കുന്നത്. ജെറിനും അനുഷയാണ് സ്പെഷ്യൽ വിഷസ് ഒലിവറിനും ടിയാനയ്ക്കും പറയുന്നത്. പേരുകളൊക്കെ അടിപൊളിയാണല്ലോ, ഒലിവർ, ടിയാന. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് സുവീൻ ആണ്, ഗുഡ് മോർണിംഗ്, വി ആർ ബാക്ക് ടു സ്കൂൾ ഫ്രം കല്യാണി, ആരോഹി ആൻഡ് ആദിഹ്, ഐതിഹ്, ആതിഹ്. ഓക്കെ, എപ്പോഴും ഞാൻ തെറ്റിക്കുന്നൊരു പേരാണ് കേട്ടോ, ആതിഹ്. ഓക്കെ, റൈറ്റ് ആയിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. സുവീൻ ആണ് മെസ്സേജ് ചെയ്തത്. ജെഫിൻസിന്റെ മെസ്സേജ് ഉണ്ട്, ബാക്ക് ടു സ്കൂൾ വിഷസ് ഫോർ ഓൾ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഓഫ് നോബൽ ഇന്റർനാഷണൽ സ്കൂൾ ബൈ നിമി. നിമിയും ടീച്ചറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്പെഷ്യൽ വിഷസ് അവിടുത്തെ എല്ലാവർക്കും നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു. ടോഷിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എവറി വൺ, വെൽക്കം ബാക്ക് മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. നറ്റാഷ ടോഷിയാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും ആ ഒരു മെസ്സേജ് അയക്കുന്നത്. നറ്റാഷ കുട്ടിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു. നെക്സ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊരു മെസ്സേജാണ്, പേരില്ല. എനിവേ, ഗുഡ് മോർണിംഗ് സനൽ ജി, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ മെസ്സേജ് നമുക്ക് അയക്കുന്നു. ജയ്ശങ്കർ ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് കുട്ടീസിൻ്റെ ദിവസമായിരുന്നു, കുട്ടികളുടെ ദിവസമാണ്. ഏറ്റവും അധികം സന്തോഷത്തോടുകൂടി അവരുടെ മെസ്സേജുകളും ഒക്കെ തന്നെ വന്ന് കഴിഞ്ഞ ദിവസമാണ്. വീണ്ടും സ്കൂളുകളൊക്കെ ആക്റ്റീവ് ആകുന്നതോടുകൂടി നമ്മളും പേരൻസ് ആണെങ്കിലും ഭയങ്കര തിരക്കിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഒരു ടൈം കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് സ്കൂളിലേക്ക് പോയിരിക്കുന്ന ടീച്ചേഴ്സിനും കൂടെ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും നമ്മളുടെ അവിടെ സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം കൂടി അറിയിക്കുന്നു. അഷ്കർ പി ഹംസ, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും, പക്ഷേ അതിന് മുൻപായിട്ട് ഇപ്പം നമ്മൾ നേരെ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവുകയാണ്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്ന് August 30 ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ മെസ്സേജിലൂടെ പറയാം, 5000917 എന്ന നമ്പറിലേക്ക്.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
7: ഹായ്, ഞാൻ സലീം കൊടുത്തു.
8: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിംഗ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 ഡേയ്സ് ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 ഡേയ്സ് ബിഗ് ഡീൽസ്, ബിഗ് സേവിംഗ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് .com ഓൺലൈനായി ഷോപ്പ് ചെയ്യാം. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
1: Back to school seasonൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയും ഒരുപാട് പേരുടെ വിഷസ് ഉണ്ടായിരുന്നു. റോഷൻ, ഗുഡ് മോർണിംഗ് ബാക്ക് ടു സ്കൂൾ ഓൾ ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ട് റോഷൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുബൈറിൻ്റെ ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ഉള്ള വലിയ സ്നേഹം നിറഞ്ഞ ഒരു മെസ്സേജാണ് സുബൈർ അയച്ചു തന്നിട്ടുള്ളത്. അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. ലേണിങ്ങും ഗ്രോത്തും പോസിറ്റീവ് തിങ്കിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് എത്തിയിട്ട് ഹാപ്പി ഫസ്റ്റ് ഡേ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടാണ് സുബൈർ വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു നല്ലൊരു കുറിപ്പ് നമുക്ക് ഇവിടേക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സുബൈർ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ദിവസം സ്കൂൾ ചിന്തകളിലൂടെ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോയതിൻ്റെ ഒരു ഫീലിലാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്. ആ ഒരു തിരക്കിലും ആ ഒരു കാര്യങ്ങളിലും ഒക്കെ തന്നെ ആയിരിക്കും കൂടുതലും പേരൻസ് ഒക്കെ തന്നെ. അപ്പോൾ എന്തായാലും ഇന്നൊരു ഫസ്റ്റ് ഡേ സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു വിശേഷങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒന്ന് സ്കൂളിലേക്ക് പോയാലോ എന്നൊരു ചിന്ത ചെറുതായിട്ട് ചിലപ്പോൾ ഒക്കെ നമ്മൾ പറയാറല്ലോ, ഓ കുട്ടിയായിട്ടിരുന്നാൽ മതിയായിരുന്നു, കൊച്ചായിട്ടിരിക്കുകയായിരുന്നു, എത്ര സുഖമായിരുന്നു, ഒന്നും അറിയണ്ട, ഭയങ്കര ഈസിയായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ അറിയാതെ ചിലപ്പോൾ നമ്മളും ഇടയ്ക്കൊക്കെ പറഞ്ഞു പോകാറുണ്ട്. കുട്ടിയായി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പോലെ ഉള്ള സമയം മതിയായിരുന്നു, നമ്മൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നാൽ മതിയല്ലോ, വേറെ ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ടല്ലോ, ചിന്തിക്കേണ്ടല്ലോ എന്നൊക്കെ നമ്മളൊക്കെ ചിലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഒരു ദിവസത്തേക്ക് ഒരൊറ്റ ദിവസത്തേക്ക് വീണ്ടും സ്കൂളിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലേക്കായിരിക്കും പോവുക? ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പുറത്ത്, എന്താ പറയുക, കൗതുക ലേശം കൂടുതലാന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ കൗതുകത്തിൻ്റെ പുറത്ത് വെറുതെ ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഒരു ദിവസത്തേക്ക് വീണ്ടും സ്കൂളിലേക്ക് ഒന്ന് പോകാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയിട്ട് പഠിക്കാം, സ്കൂളിൽ പോയി പഠിക്കാം എന്ന് പറയുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സിലേക്കായിരിക്കും നിങ്ങൾ പോവുക? ഒന്ന് പെട്ടെന്ന് ആലോചിക്കുമ്പം ഏത് ക്ലാസ്സിലേക്ക് പോകാനാണ് മനസ്സിങ്ങനെ പറയുന്നത്? ഓക്കെ, ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 6th എന്ന് നമ്മുടെ സുബൈർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 6th ക്ലാസ്സിലേക്ക് പോകാനായിട്ടൊരു ആഗ്രഹം. ഏത് ഏത് ഏത് സബ്ജക്റ്റാണ്? ഓക്കെ, അതാണ് എൻ്റെ ഒരു ചോദ്യം. ഏത് സബ്ജക്റ്റ് പഠി? 6th ക്ലാസ് എന്ന് പറഞ്ഞു, 6th പറഞ്ഞു, കുറച്ച് തിരിച്ചറിവ് വരുന്ന ക്ലാസ്സാണ്. ഓ അങ്ങനെ, ഓക്കെ, കുറച്ച് തിരിച്ചറിവ് വരുന്നതുകൊണ്ട് 6th ക്ലാസ് പോകാനാണ് താല്പര്യം. ഏത് സബ്ജക്റ്റ് ആണെന്ന് കൂടി പറയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതുകൂടി പറയാം കേട്ടോ. സന്തോഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ആഡം എയ്ഡൻ അൽന, കുറേ ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഫോട്ടോയൊക്കെ എനിക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ആഡം എയ്ഡൻ ആൻഡ് അൽന അവർക്കുള്ളൊരു സ്പെഷ്യൽ വിഷസ് കൂടി പറയുന്നു. അവർക്ക് 3 പേർക്ക് എല്ലാ ദിവസവും എനിക്ക് സ്കൂൾ ബസ് സ്റ്റോറീസിൽ ഫോട്ടോസ് അയക്കുന്ന മക്കൾസാണ് ആഡം എയ്ഡൻ ആൻഡ് അൽന. അവർക്കുള്ളൊരു സ്പെഷ്യൽ സ്നേഹം കൂടി അറിയിക്കുന്നു കേട്ടോ. ഓക്കെ, ഫിറോസ് പറയുന്ന 10C, അതാണ് അങ്ങനെ പറയണം, പറയുമ്പോൾ കൃത്യമായിട്ട് 10C തന്നെ പോകണം. നിങ്ങൾ ഏത് ഡിവിഷനായിരുന്നു? ഈ ഡിവിഷൻ നമ്മളൊരിക്കലും മറക്കൂലല്ലേ. ഇപ്പോൾ 10th ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിവിഷൻ മറക്കൂല. അപ്പോൾ അത് പറയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതും പറയട്ടെ. ഏത് ഡിവിഷനിലായിരുന്നു നിങ്ങൾ 10th വരെ, അല്ലെങ്കിൽ 10th ചിലപ്പോൾ ഡിവിഷൻ മാറിയിട്ടുണ്ടായിരിക്കും, 9th ഡിവിഷൻ മാറിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. എന്നാലും ഏറ്റവും കൂടുതൽ ഏത് ഡിവിഷനിലായിരുന്നു എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പറയട്ടോ. ഫിറോസ് ആണ് 10C എന്നെ ഓർമ്മപ്പെടുത്തിയത്. അൻസിൽ ഹബീബ് പറയുന്നത് 2 പഠിച്ചാൽ കൊള്ളാം. ഓക്കെ, അടിപൊളി. 2 ഏതായിരുന്നു? സയൻസ് ആണോ കൊമേഴ്സ് ആണോ? ഏത് പഠിച്ചാൽ കൊള്ളാമെന്നാണ് അൻസലിന് തോന്നുന്നത്? 2 പോകാനാണ് ആൾക്ക് ആഗ്രഹം. ഓക്കെ, നെക്സ്റ്റ് രാഹുലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. രാഹുൽ ഏത് ക്ലാസ്സാണ് പറയുന്നത് നോക്കട്ടെ. 5th or 6th, അത് മതി അല്ലേ. പണ്ടത്തെ ക്രഷിനെ കണ്ടാലോ, ഞാൻ വിചാരിച്ചത് ആരെങ്കിലും അയക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു, ആരയക്കുമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ രാഹുൽ പറയുന്നത് ഒന്നെങ്കിൽ 5 or 6 പോകണം, കാരണം ക്രഷിനെ എങ്ങാനും കാണാൻ പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാഗ്രഹം രാഹുൽ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി രാഹുലെ. ഓക്കെ, സുബൈർ പറയുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒന്നുകൂടെ ഒന്ന് പോയി പഠിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ കൂടെ 6th മുതൽ ഒരു ബെസ്റ്റി ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാനും വിചാരിച്ചത്. ആദ്യ സുബൈറാണ് സിക്സ്ത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് കാരണം കേട്ടോ. അതിനൊരു കാരണം കൂടെ ഉണ്ട്. അതാണ് പൊളിച്ച് സുബൈർ എന്തായാലും അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു. എൻ്റെ കൂടെ സിക്സ്ത് മുതൽ ഒരു ബെസ്റ്റ് ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിക്സ്ത് മുതൽ അങ്ങോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാതാലോ എന്നൊരാഗ്രഹമില്ലാതില്ലാതില്ല എന്നുള്ള രീതിക്കാണ് സുബൈർ നിൽക്കുന്നത്. സിജിൻ പറയുന്നത് ഉച്ചവരെ ക്ലാസ്സുള്ള ഏത് ക്ലാസ് ആണെങ്കിലും അവിടെ ഞാൻ പോകും, അതൊരു സംശയമില്ല. ഉച്ചവരെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ. ഓക്കെ, അയച്ചയാളുടെ പേരെന്തായിരുന്നു? എസ് ജെ എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പേരൂടെ വെച്ച് അടിപൊളിയായിരിക്കുമേ. ഉച്ചവരെയുള്ള ക്ലാസ്സിൽ മാത്രം, അത് ഏത് ക്ലാസ്സാണെങ്കിലും പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല, പുള്ളി പോയിരിക്കും, ഒരു പ്രശ്നമില്ല, അടിപൊളി. റജി വയനാട് പറയുന്നത് 10 സി. എനിക്ക് തോന്നുന്നു എല്ലാം 10 സിക്കാരാണ് കുട്ടികൾ, കൂടുതൽ വേറെ ഡിവിഷൻകാരില്ല. 10 സിക്കാരെ ആണ് മെസ്സേജിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. നബീൽ പറയുന്നത് വീ ടു സ്കൂൾ താലിയ ഫാത്തിമ നബീൽ സ്കൂളിലേക്ക് പോകുന്നു. മോൾക്കുള്ള സ്പെഷ്യൽ സ്നേഹം വിഷസ് ഒക്കെ തന്നെ ഞാൻ നമ്മളും വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് ബാബു പറയുന്നുണ്ട് 10 ജി. ഓക്കെ, ജി ഒക്കെ വരെ ഉണ്ടായിരുന്നു അല്ലേ, 10 ജി എന്ന് പറഞ്ഞിട്ടാണ് ബാബു അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അൻസല് 5 to 10 ഡിവിഷൻ സി ആയിരുന്നു അല്ലേ. ഓക്കെ, 10 സി എന്നൊക്കെ പറയുന്നുള്ളല്ലേ. ഓക്കെ, നെക്സ്റ്റ് അനുഷിറിൻ്റെ മെസ്സേജാണ് 10 ഇ ബാക്ക് ബെഞ്ചേഴ്സ് ഇംഗ്ലീഷ് പീരീഡ്, അവിടെ തന്നെ പോയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയോളി. ഓക്കെ, റിസ്വ മോൾ KG 2 ബാക്ക് ടു സ്കൂൾ പോവാണ്, ഒരു വിഷസ് പറയുമോ? ഓ, തീർച്ചയായിട്ടും തരാമോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അപ്പോൾ റിസ്വ മോൾക്ക് KG 2 മോള് പോകുന്നത്, ഏത് സ്കൂളാണെന്ന് പറഞ്ഞിട്ടില്ല. എനിവേ, മോൾക്കുള്ള സ്പെഷ്യൽ വിഷസ് നമ്മൾ പറയുന്നു. റിസ്വ കുട്ടിക്കുള്ള ആശംസകൾ കൂടി പറയുന്നു. അനുഷ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ലെഞ്ചുവിൻ്റെ മെസ്സേജ് ഉണ്ട്, 10th A. ഓക്കെ, എനിക്ക് സ്കൂളിൻ്റെ പേര് അങ്ങോട്ട് കറക്റ്റ് പിടികിട്ടിയില്ല കേട്ടോ ലെഞ്ചു. ഇത് ഏതാണ് സ്ഥലപ്പേര് എന്നുള്ളത്? ട്രിവാൻഡ്രം അല്ലല്ലോ അല്ലേ. ഇത് ഏതാണ് സ്ഥലപ്പേര്? എനിക്കങ്ങോട്ട് കത്തിയിട്ടില്ല ആ സ്ഥലത്തിൻ്റെ സ്പെല്ലിംഗ്. ആളൊന്ന് ഷോർട്ടാക്കിയാണ് അയച്ചു തന്നിരിക്കുന്നത്. അതേത് ട്രിവാൻഡ്രം അല്ല, ഏത് സ്ഥലമാണെന്ന് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ സ്ഥലത്തിൻ്റെ പേരും ബാക്കി മോഡൽ ബി ആ ഒരു സ്കൂൾ ചാലൈ. ഓക്കെ, ട്രിവാൻഡ്രം തന്നെയല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ, ട്രിവാൻഡ്രത്തെ ഒരു സ്കൂളിൻ്റെ വിശേഷമാണ് പറയുന്നത്. അവിടുത്തെ 10th A ലെഞ്ചു പഠിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പോൾ അവിടേക്ക് ഒന്നുകൊണ്ടൊന്ന് പോയാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. സുബൈർ പറയുന്നത് മധുരിക്കും ഓർമ്മകൾ മനസ്സിൽ പൊട്ടി മുളയ്ക്കുന്നു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ നല്ല നല്ല ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരണ്ടേ സുബൈറെ. റംഷീദ് ഹായ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഹംസക്കുട്ടി 10th A കേട്ടോ. ആഷ് അയൻ 10H. ഓ അടിപൊളി. റിജേഷ് പറയുന്നത് 10R ഉണ്ടായിരുന്നു. ഓക്കെ അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 10th D ബാക്ക് ബെഞ്ചർ KV പട്ടം ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് വിവേകിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ലെഞ്ചുവാണ്, കിള്ളിപ്പാലം, ട്രിവാൻഡ്രം കിള്ളിപ്പാലം അല്ലേ. ഓക്കെ അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ എൻ്റെ ചെറിയ ചോദ്യം, ഇന്ന് സ്കൂളിലേക്ക് നമ്മുടെ കുട്ടീസൊക്കെ തിരിച്ചു പോകുന്ന ദിവസമാണ്, ഒരു ബാക്ക് ടു സ്കൂൾ ഡേ ആണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് വീണ്ടും സ്കൂളിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്? ഏത് ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കണം എന്നാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുള്ളത്. ഇതാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള മറുപടികൾ നൽകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മെസ്സേജിലൂടെ എനിക്ക് മറുപടി തരാം. അതല്ല, വിളിച്ചെന്ന് സംസാരിക്കണ, രസമായിട്ടൊക്കെ വിശേഷം പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിളിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കാം. 444-4917 444-4917 രസമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഒരു വോയിസ് നോട്ടായിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ ഒക്കെ അയക്കാം. 5000-9017 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് വരാം കേട്ടോ. ഒരു ദിവസത്തേക്ക് വീണ്ടും സ്കൂളിലേക്ക് പോകാൻ പറ്റിയാൽ ഏത് ക്ലാസ്സിലേക്ക് പോകും, എന്തുകൊണ്ട് എന്നുള്ളത് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ രസമായിട്ട് നിങ്ങളുടെ മറുപടികൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. അമരൻ മൂവിയിൽ ഹരിചരണം ശ്വേതയും പാടിയ മിന്നലെ സോങ് വരുന്നുണ്ട്. ജെനിസ നിങ്ങൾക്കൊപ്പം മോർണിംഗ് സവാരിയിൽ.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവ് ആയി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network. കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
1: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

വെട്ടം മൂവിയിലെ പാട്ടായിരുന്നു കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് കൂടി എനിക്ക് ഇനി പറയാനായിട്ടുണ്ട്. നമ്മളുടെ കൂടെ എല്ലാ ദിവസവും ജോയിൻ ചെയ്യുന്ന ഫാമിലിയാണ് അബിൻ്റെ ഫാമിലി, അബിൻ തോമസ്. അപ്പോൾ എന്തായാലും ഇന്ന് അബിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അബിന് വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷസ് പറയുന്നത് ജിസ്സാണ്. ജിസ് മരിയുടെ സ്നേഹം നിറഞ്ഞ, ആ ഒരു ഫാമിലിയുടെ ഫുൾ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ് നമ്മളിത്

0: അപ്പൊ അബിൻ, വളരെ സ്പെഷ്യൽ ആയ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു. ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിക്കുക, തകർക്കുക, ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്നാലും ജിസിന്റെ വകയാണ് ഈ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് എത്തിയിട്ടുള്ളത്. ഹംസക്കുട്ടിയുടെ ഒരു മെസ്സേജ് ഉണ്ട്, നിസ ഇതായിരുന്നു ആ ടെന്നയുടെ രഹസ്യം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എല്ലാവരുടെയും രഹസ്യങ്ങളൊക്കെ പതുക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സ്കൂളിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്കിവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. 8H10A എന്ന് പറഞ്ഞിട്ട്, ഓ അവിടുന്ന് ഇവിടേക്കുള്ളൊരു നോട്ടാണ്. അതായത് 8H ഒരു സൈഡിലാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് 10A ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കാനുള്ള ഒരു അങ്ങനെയുള്ളൊരു പാലം തന്നെ എനിക്കിവിടെ സെറ്റ് ചെയ്ത് ഫോട്ടോയിൽ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കൊള്ളാം കൊള്ളാം, അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് അജയ് കുജിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് റംഷീദ്, 10G പറയുന്നത്, 10G ഒന്നുകൂടെ പോയാൽ കൊള്ളാം എന്നാണ് ആളുടെ ഒരു ഒരു ആഗ്രഹം. നെക്സ്റ്റ് അമ്പിളി റിജീഷ് പറയുന്നത്, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. 10C ഫ്രണ്ട് ബെഞ്ചിൽ ഞങ്ങൾ 5 പെൺകുട്ടികളായിരുന്നു, ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. അതിൽ ഒരാളിപ്പോഴില്ല, അത് വളരെ ദുഃഖമാണ്. അന്ന് സ്കൂളിൽ ടോപ്പറായിരുന്നു, മിക്സഡ് ക്ലാസ് ആയിരുന്നു. നല്ലൊരു ഓർമ്മ ഉള്ള ഒരു ഒരു കാലഘട്ടമാണ് നിസാദ് എന്നുകൂടി പറഞ്ഞു. പൊതിച്ചോറ് കഴിക്കാൻ 1 മണിക്ക് ബെല്ലടിക്കുന്നത് വെയിറ്റ് ചെയ്യും, 5 പേരും ഇരുന്ന് കൂട്ടാനൊക്കെ ഷെയർ ചെയ്യും. അത് കഴിഞ്ഞ് ടീച്ചർ ഒരു ചൂരൽ വടിയുമായി ഒരു വരവുണ്ട്. ലഞ്ചിന് കറങ്ങി നടക്കുന്ന എല്ലാത്തിനും അടി അന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ളൊരു മെമ്മറിയാണ് അമ്പിളി റിജേഷ് ഷെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മെമ്മറീസും കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും സ്കൂൾ എന്ന് പറയുമ്പോഴും നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോഴും നമ്മളുടെ ഡിവിഷൻ എന്ന് പറയുമ്പോഴും ഒക്കെ മനസ്സിലേക്ക് വരും അല്ലേ. തണ്ണീർമത്തൻ ദിനങ്ങളിലെ ഒരു പാട്ട് വെക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വെക്കാം കേട്ടോ. ആർ കെ പാമ്പൂർ, അദ്ദേഹമാണ് പറയുന്നത്, 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ, 10A കുമരപുരം ഹൈസ്കൂൾ പാലക്കാടാണ് പഠിച്ചത് എന്നുകൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ വിനൂപ്പിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, വെഡിങ് ആനിവേഴ്സറി ആണേ, ഒന്ന് വൈഫ് സുചിത്രയ്ക്ക് വിഷ് ചെയ്യാമോ? തീർച്ചയായിട്ടും, നാട്ടിലാണിപ്പോൾ അവർ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന വിനൂപ്പിനും സുചിത്രയ്ക്കും സ്നേഹത്തോടുകൂടി സ്പെഷ്യലായൊരു വിഷസ്. റിയാസ് പറയുന്നത്, 2 വരെ നല്ല വൈബായിരുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അഷ്റഫിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ ഒരു ചെറിയ കാര്യം ചോദിച്ചു വരായിരുന്നു, ഒരു ദിവസത്തേക്ക് വീണ്ടും സ്കൂളിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലേക്കായിരിക്കും നിങ്ങൾ പോവുക? ജസ്റ്റ് ഒന്ന് ആ ഒരു വിശേഷം ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുകളും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളുടെ കൂടെ ഒരാൾ ഇതാ ജോയിൻ ചെയ്യുകയാണ്. ആ ഒരു വിശേഷം ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ദാ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ ചോദ്യം കേട്ട് കാണുന്നു വിചാരിക്കുന്നു, എന്താ പറയാനായിട്ട്, ഏത് ക്ലാസ്സിലേക്ക് പോകാൻ ആഗ്രഹം?
1: അവസരം കിട്ടിയെങ്കിൽ
0: നമുക്ക് പോകാനാണ് ആഗ്രഹം.
1: പഴയ നമ്മുടെ കുറെ ഓർമ്മകളും.
0: ഓക്കെ, നമ്മൾ അടിച്ചു പൊളിച്ച് നടന്ന ഒരു സമയം.
1: അടിച്ചു പൊളിച്ച് നടന്ന ഒരു സമയം.
0: അന്നത്തെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ?
1: നമ്മളൊരു നൗഫിയർ ഗ്യാസ് എന്ന് പറഞ്ഞൊരു ടീമിന്റെ ഒരു ബി ടീം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്.
0: എന്താ ഗ്രൂപ്പിന്റെ പേരെന്താ?
1: നൗഫിയർ ഗ്യാസ്. അത് പേടിയില്ലാത്ത
0: കിടിലം പേരൊക്കെയാണല്ലോ. ഒന്ന്
1: അത് നമ്മുടെ ഗ്രൂപ്പ് പറഞ്ഞ 10 കൊല്ലം ഇപ്പോഴും അത് നിലവിലുണ്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടിട്ട് അടുത്ത പാട്ട് കൊടുത്തേക്കാം. ഓക്കെ, ശരി നൗഫലെ, ബൈ ട്ടോ. ബൈ ബൈ ബൈ. നൗഫലായിരുന്നു നൗഫലിന്റെ ഗ്രൂപ്പിന്റെ പേര് കേട്ടോ, നോ ഫിയർ ഗൈസ്, അതാണ് അവരുടെ ഗ്രൂപ്പിന്റെ പേര്. കിടിലൻ പേരൊക്കെ ഇട്ടിട്ട് ഇപ്പോഴും ആ ഒരു ഗ്രൂപ്പ് ആക്റ്റീവ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ രസമായിട്ട് സ്കൂൾ ഗ്രൂപ്പ്സിനുള്ള രസമായിട്ടുള്ള പേരുകൾ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. ഇപ്പൊ ഈ നോ ഫിയർ ഗൈസ് എന്നുള്ള കിടിലം പേര് വന്നല്ലോ, നൗഫലിന്റെ സ്കൂൾ ഗ്രൂപ്പിന്റെ ഫ്രണ്ട്സിന്റെ പേരാണ്. അപ്പൊ അതുപോലെ രസമുള്ള സ്കൂൾ ഗ്രൂപ്പ് പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ആ രസമുള്ള പേരുകളൊക്കെ നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം. ഫൈസൽ യോയോ പറയുന്നത്, ഞാൻ പഠിക്കാൻ മുടുക്കനായതുകൊണ്ട് 10D ബാക്ക് ബെഞ്ചിലായിരുന്നു. പിന്നെ ബാക്ക് ബെഞ്ചസ് ഒന്നും ചില്ലറക്കാരല്ല. ഓക്കെ, അങ്ങനൊരു പ്രത്യേകത ബാക്ക് ബെഞ്ചേഴ്സിനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി ഒരു അവസരം കൂടി കിട്ടുകയാണ് സ്കൂൾ ഒരു സ്കൂളിലേക്ക് പോകാൻ പറ്റുവാണ്, ഒരു ദിവസത്തേക്ക് വീണ്ടും സ്കൂളിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു രസമുള്ള, ഇന്ന് കുട്ടികളൊക്കെ വീണ്ടും സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മളും ഒന്ന് സ്കൂളിലേക്ക് പോകണ്ടേ, മോശമല്ലേ അല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു കൗതുകത്തിന്റെ പുറത്ത് ചോദിച്ചാണ്, പക്ഷെ എല്ലാവരും ഇങ്ങനെ രസമായിട്ട് അതിനുള്ള മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. മെസ്സേജിൽ അവശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനിയും ഷെയർ ചെയ്യാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് വിളിച്ച് അവശേഷങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 444-9417 ആണ്. 444-9417 ആണ്. ഹരിയുടെ മെസ്സേജ് ഉണ്ട്, 10B ആയിരുന്നു ഹരി എന്ന് പറഞ്ഞിട്ട്, 10B ഒന്ന് പോയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമാണ് ഹരി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായാലും ആ ഒരു വിശേഷങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തോളൂ നമ്മുടെ വാട്സപ്പിലേക്ക്, 5000097. അപ്പം നൗഫുൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പേടിയില്ലാത്ത ഇവർ എന്ന് പറയുന്ന ഗ്രൂപ്പിന് വേണ്ടിയിട്ടൊരു കിഡിലൻ പാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ പാട്ടിലേക്ക് പോയാലോ എന്ന്. ഡി സിയിലെ ആ ഒരു തകർപ്പൻ കിടുക്കം പാട്ട്.

0: ഹൈസെല്ലിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
0: Morning Safari.
1: Only on Radio Suno 90.

0: ஆர்எஸ்எஸ் மார்னிங் சவாரி ஒன்லி ஆன் ரேடியோ சுனோ 91.7 எஃப்எம். மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்ட் அண்ட் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. വാഹനങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളും മറ്റ് അപകട സാധ്യതകളും ലഘൂകരിക്കുന്നതിന്റെയും വാഹനമോടിക്കുന്നവർക്കിടയിൽ മുൻകരുതൽ സംസ്കാരം വളർത്തുന്നതിന്റെയും ഭാഗമായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ പുതിയ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം. വാഹനങ്ങളുടെ കൃത്യമായ പരിശോധനയും അറ്റകുറ്റപ്പണികളും നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ടയറുകളുടെയും മറ്റു പ്രധാന സിസ്റ്റങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതിനെക്കുറിച്ചും ക്യാമ്പയിനിലൂടെ നിർദ്ദേശങ്ങൾ നൽകുന്നു. വാഹനങ്ങളിൽ പുക കാണപ്പെടുകയോ തീപിടുത്തം ഉണ്ടാകുകയോ ചെയ്യുന്ന അടിയന്തര സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നതിനാണ് ക്യാമ്പയിൻ പ്രധാനമായും ഊന്നൽ നൽകുന്നത്. ഖത്തറിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. വിദ്യാർത്ഥികൾക്ക് ചൂടിനെതിരെ മുൻകരുതൽ നിർദ്ദേശങ്ങളും തൊഴിൽ മന്ത്രാലയം നൽകുന്നു. കുട്ടികൾ ദിവസം ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നിടത്ത് ദീർഘനേരം നിൽക്കുന്നതും ഒഴിവാക്കണം. സ്കൂൾ പരിസരങ്ങളിൽ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത സുരക്ഷാ നിയമങ്ങൾ കർശനമായി പിന്തുടരണമെന്നും ഖത്തർ പബ്ലിക് വർക്സ് അതോറിറ്റി ആവശ്യപ്പെട്ടു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. ഗ്രൂപ്പ് എയിൽ തായ്ലൻഡുമായാണ് ആദ്യ മത്സരം.
1: Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on
4: Uridu TV channel number 911.
5: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിങ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 days ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 days ബിഗ് ഡീൽസ്, ബിഗ് സേവിങ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് .com ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
6: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
7: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: റേഡിയോ സുനോ 91.7 FM.
1: കതോഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ്.
6: തൊണ്ണൂറ്റി 91.7 റേഡിയോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: 101.7 FM.
1: Qatar's happiness frequency.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
5: Back to school seasonൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
6: CCI accredited Riyada Medical Center. Ella divasavum ningalkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
5: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
7: Action.
8: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
7: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ
9: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
11: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
1: This is
12: Morning Safari. Morning Safari.
1: Morning Safari.
12: Morning Safari.
13: Malabar Gold and Diamonds Morning Safari,
11: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
14: In association with
15: Commercial Bank, we are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
16: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
17: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
18: Just feel like you're
19: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 30 ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമാണ്. ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവാണ്. അപ്പൊ നമ്മളിവിടെ സ്കൂളിലേക്ക് പോകണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഒരു ദിവസത്തേക്ക് വീണ്ടും സ്കൂളിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലേക്കായിരിക്കും പോവുക എന്നായിരുന്നു ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരുടെ ഡിവിഷനും അങ്ങനെ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന സമയത്ത് റിജേഷിന്റെ ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. അതിതാ ഇങ്ങനെയാണ്, നമുക്കൊന്ന് കേൾക്കാട്ടോ.
20: ടെൻത്ത് 6 പഠിച്ചത്, അതായത് ചൊവ്വായൂർ സ്കൂൾ കണ്ണൂർ. പിന്നെ ഭയങ്കര പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ കാരണം എന്താ പറയാ, 3 ആയിരുന്നു സ്കൂളിൽ, 3, അതായത് ഞാൻ പറയുമ്പോൾ ആൾക്കാർ ചുമ്മാ തള്ളുന്നതാണ്. എന്റെ സീനിയർ ആയിരുന്നു മഞ്ജു ആയിരുന്നു, ഇംഗ്ലീഷ് മീഡിയം. നമ്മള് 2 ഷിഫ്റ്റ് മലയാളം മീഡിയം, 1 ഇംഗ്ലീഷ് മീഡിയം. 7:30 ഫസ്റ്റ് ഷിഫ്റ്റ് തുടങ്ങും, 12:30 വരെ, പിന്നെ 12:30 അടുത്ത് ഷിഫ്റ്റ് കൊടുക്കും 4:30 വരെ, പിന്നെ ഇംഗ്ലീഷ് മീഡിയം 9:30 മുതൽ നമ്മളെ 3:30 വരെ, അങ്ങനെ 3 ഷിഫ്റ്റ് ഉള്ള, അതായത് 10W വരെ ഉള്ള ക്ലാസ് ഉള്ള സ്കൂള്.
19: അടിപൊളി.
20: 3:30 വരെ, അങ്ങനെ 3 ഷിഫ്റ്റ് ഉള്ള, അതായത് 10W വരെ ഉള്ള ക്ലാസ് ഉള്ള സ്കൂള്.

ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ആലുവ സെറ്റിൽമെന്റ് ഹൈസ്കൂളിലെ 91 10th ബിയിലാണ് പഠിച്ചത്. ആ ഒരു ഓർമ്മയാണ് സ്പെഷ്യലി നസ്രു ഷെയർ ചെയ്തത്. എ വെരി ഗുഡ് മോർണിംഗ് ടു റേഡിയോ സുനോ ഫ്രം റോജർ ആൻഡ് സാവിയോ, അവരുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ജമേഷ് കുമാർ പറയുന്നത് ഗവൺമെന്റ് HSS ഐരു 10th B ബാക്ക് ബെഞ്ചിലെ ആ കൊട്ടും പാട്ടും പല കഴിവുകൾ നിറഞ്ഞാടിയ വേദി, നിറം വങ്ങിയ ഓർമ്മകൾ ഒന്ന് പൊടിതട്ടി എടുക്കേണ്ടി വന്നു. നന്ദി റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് ജമേഷ് ഐരൂരിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് സ്കൂളിലേക്ക് ഒരു തവണ കൂടി നമ്മളൊന്ന് പോയി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ രസകരമായിട്ട് ആ ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. ഫരീസാദ്, നിസയുടെ ഡെയിലി റിവ്യൂ കേട്ട് സഹിക്ക വയ്യാതെ അവസാനം ഞാനും കുടുംബവും ബദ്ലഹീം കുടുംബ യൂണിറ്റ് കണ്ടു. മധുരമുള്ള സിനിമ കണ്ടു കഴിഞ്ഞിട്ടും അതിൻ്റെ ആ ഒരു ഫീലിംഗ് അങ്ങോട്ട് മാറുന്നില്ല. രസമായിട്ട് കണ്ടില്ലേ, ആസ്വദിച്ചില്ലേ, അതാണ് അടിപൊളി. ഓക്കെ, ഫരീസാദാണ് മെസ്സേജ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അഷ്റഫ് പറയുന്നത് സ്കൂൾ വിശേഷം തന്നെയാണ്, 10th B ചിലരെയൊക്കെ കാണാറുണ്ട്, ഇതുവരെ കാണാൻ പറ്റാത്ത ആളുകളുമുണ്ട്, എത്ര നല്ല കാലമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അഷ്റഫ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പം ഒരു ദിവസത്തേക്ക് വീണ്ടും സ്കൂളിലേക്ക് പോകാൻ പറ്റിയാൽ ഏത് ക്ലാസ്സിലേക്ക് പോകും? ചില ആളുകളുടെ രഹസ്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പതുക്കെ റിവീലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രസകരമായിട്ടുള്ള നല്ല മെമ്മറീസ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. ആ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ റിജേഷിൻ്റെ വോയിസ് നോട്ട് ഓർമ്മയില്ലേ? മഞ്ജു വാര്യർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ സ്കൂളിൽ തന്നെയാണ് റിജേഷും പഠിച്ചിട്ടുണ്ടായിരുന്നത്. തള്ളാണെന്ന് വിചാരിക്കരുത്, സത്യമാണ് എന്ന് പറഞ്ഞിട്ട് കൂടിയായിരുന്നു മെസ്സേജ്. എനിവേ, നമ്മളിനി കേൾക്കാൻ പോകുന്നത് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ പാട്ടാണ്. ദാസേട്ടൻ, ചിത്രശേഷി പാടിയ, മഞ്ജു വാര്യർ തകർത്ത് അഭിനയിച്ചൊരു സിനിമയായിരുന്നു പ്രണയവർണ്ണങ്ങൾ. ആ സിനിമയിലെ പാട്ട് ദാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ്, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ്, ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു.

0: റേഡിയോ സുനോ 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
3: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 43 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ട് പോകുന്ന ടൈമാണ്. ഗുഡ് മോർണിംഗ് അപ്പോണി.
1: വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ്.
0: അപ്പൊ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവാണല്ലോ, ഒരു എനർജി എനിക്ക് അല്ലാണ്ട് ഒരു എനർജി
1: കിട്ടി.
0: അപ്പൊ എല്ലാരും ചോദിക്കും എന്താ എന്ത് എന്ത് പറ്റി ഇന്ന്, ഞങ്ങൾക്ക് ഞങ്ങളെ ഒന്നും കൂട്ടൂല്ലേ, ഹംസക്കുട്ടിയൊക്കെ എനിക്കൊന്നും ഇനിയിപ്പൊ ഒരു വിലയില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയപ്പോ നമുക്കും സ്കൂളിലേക്ക് പോകണമല്ലോ. കുട്ടികൾ മാത്രം പോയാൽ പോരല്ലോ,
1: നമ്മള്
0: സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരു രസത്തിന് ചോദിച്ചാണ്, ഒരു ദിവസത്തേക്ക് വീണ്ടും സ്കൂളിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലേക്ക് പോകും? അപ്പൊ ഒരുപാട് പേരുടെ പല രഹസ്യങ്ങൾ റിവീലായി. അതായത് ഈ ബിൽഡിംഗിൽ നിന്ന് ആ ബിൽഡിംഗിലേക്ക് നോക്കുമ്പോ ആ ക്ലാസ്സിലുള്ളവരെ കാണാൻ പറ്റില്ലോ. അപ്പൊ 8H 10B ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വരച്ച് കാണിച്ചിരിക്കും ഒരു പാലം പോലെ.
1: ഓക്കെ, 8H
0: ലേക്കാണ് നോക്കി, 10B 10C ഇങ്ങോട്ടാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വരച്ച് പാലമൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പൊ അങ്ങനെ ബെസ്റ്റിനെ കാണാൻ പറ്റുമായിരിക്കും. പഴയ കൃഷ്ണനെ ഒക്കെ കാണാൻ പറ്റി കഴിഞ്ഞാൽ 6B 6C ഒന്ന് പോകാനൊരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ കുറെ മറുപടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ.
1: എല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ പബ്ലിക് ആയിട്ട് വായിക്കാനും പറ്റൂല, അതാണ് പ്രശ്നം.
0: ഞാൻ ഓൾമോസ്റ്റ് ഒക്കെ വായിച്ച് എന്ന് വിചാരിച്ചിട്ട് 10C ഒന്ന് പോണെന്നാണ് ഇർഷാദിന്റെ ആഗ്രഹം കേട്ടോ. ഇർഷാദ് കെ പറഞ്ഞു ഒന്ന് 10C പോയി കഴിഞ്ഞ ഒരു ഒരു സന്തോഷം വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് ഈ ഡിവിഷൻ പലർക്കും ഇഷ്ടം, നമ്മുടെ ഡിവിഷൻ 10C 10D അങ്ങനെയുള്ള ഡിവിഷനുകളെ കുറിച്ചും എല്ലാരും ഇങ്ങനെ
1: വിശേഷങ്ങളൊക്കെ
0: മെൻഷൻ ചെയ്ത് പറഞ്ഞു പോകുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ ഏത് ക്ലാസ്സിലേക്ക് പോകാനാണ് ആഗ്രഹം?
1: ഞാൻ 10C
0: ആണല്ലേ.
1: അല്ല പക്ഷെ ഞാൻ പഠിച്ച സമയത്ത് എന്ന് വെച്ചാല് ബോയ്സ് മാത്രമുള്ള സ്കൂളിലാ വീട്ടുകാർ
0: പഠിക്കാൻ താല്പര്യം ഇൻട്രസ്റ്റ് ക്രഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്
1: താല്പര്യല്ല. പിന്നെയും കോളേജിലേക്ക് പോവാനാണ്
0: ഞാനത് മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്നാലും സ്കൂൾ പരിസരങ്ങളില് വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത സുരക്ഷാ നിയമങ്ങൾ കർശനമായിട്ട് പിന്തുടരണം എന്നുള്ള കാര്യങ്ങൾ കൂടി അധികൃതർ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്ന സമയത്തും തിരികെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തും റോഡ് സുരക്ഷ ഉറപ്പാക്കണമെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും വേണമെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
1: കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുക എന്നുകൂടി. ശരിക്കും ഈ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്താണ് ഈ വേഗത അവിടെ കറക്റ്റായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ സ്കൂളുകളുടെ മുമ്പിൽ കറക്റ്റായിട്ട്
0: നൽകിയിട്ടുണ്ട്.
1: അപ്പൊ അതിൽ ഒരിക്കലും ആ ഒരു വേഗതയ്ക്ക് അപ്പുറത്തേക്ക് പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് കേട്ടോ.
0: അതെ, നമ്മുടെ ഫരീസാദ് പറയുന്നത് ബി ടീംസ് കമോൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു രസകരമായിട്ടുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000 9017 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട് വരുന്നുണ്ട് എങ്കേയും കാതൽ.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. 9 മണി ആയി, ഒരു സംശയത്തിൽ 9 മണി ആയോ എന്നൊക്കെ നോക്കുന്നുണ്ട്.
7: അല്ല, ഞാനിന്ന് പറയായിരുന്നു, നിസയുടെ അടുത്ത് പറയായിരുന്നു, ഞാൻ ഇന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടു. അതായത് നിസ മോർണിംഗ് വരുന്നില്ല എന്ന് ഞാൻ സ്വപ്നം കണ്ടു.
6: ഓക്കെ,
7: ആ സ്വപ്നം കണ്ടിട്ട് ഞാൻ ചാടി എണീക്കാണ്. എന്റെ സ്വപ്നത്തില്
6: പോയില്ലല്ലോ,
7: 4:50 ചാടി എണീക്കുന്ന ശരിക്കും. അപ്പൊ എണീറ്റ് കഴിഞ്ഞപ്പോ 7 മണി.
6: എന്നാലും അപ്പോഴെങ്കിലും കണ്ടല്ലോ,
7: അതാണ്
6: അത്ഭുതം. ഓക്കെ, ഫ്രീ സോൺ ടൂറിസം എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ്. എനിക്ക് 7-ാം ക്ലാസ്സിൽ തിരിച്ചു പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. തങ്കച്ചൻ സാറിനെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നല്ല അടിയിട്ട് ഞാൻ മെസ്സേജ്,
7: നല്ല
6: ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. എന്തായാലും അവരുടെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. സ്കൂളിലേക്കുള്ള തിരിച്ചുപോക്ക് വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ സംസാരിച്ച് മോർണിംഗ് സവാരിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
7: കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയിക്കൊണ്ട് അല്ലെ പോയ ഒരു ദിവസമാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു തിരക്കും ആദിയും വ്യാധിയൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര സംഭവമായിരിക്കും. വീട്ടിലൊക്കെ ഭയങ്കര ബഹളമായിരിക്കും.
6: അതെ, ഒരുങ്ങിയില്ലേ, പോയില്ലേ, മൊത്തത്തിലൊരു ബഹളം ആയിരിക്കും അല്ലെ.
7: റെക്കോർഡ് വെച്ചില്ലേ എന്നുള്ള ചോദ്യമായിരിക്കും ഏറ്റവും വലിയ ചോദ്യം.
6: എന്താ ഈ മക്കളെ റെക്കോർഡൊക്കെ ചെയ്താ അല്ലേ, വെരി നൈസ്. ആരെയൊന്നും കേൾക്കുന്നില്ല, ആർക്കും അറിയില്ല ഒന്നിനെ കുറിച്ചും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് ഒരു സിനിമ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് 1994 റിലീസായ ഒരു സിനിമയാണ്.
7: 1994 റിലീസായി. ഓക്കെ
6: ഓക്കെ, കെ വി ആനന്ദ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ക്യാമറ കൈകാര്യം ചെയ്തത്. അത് ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന പേരുകളിലൊന്ന് കെ വി ആനന്ദ് എന്ന് പറയുന്ന പേര് കൂടിയാണ്. എനിക്ക് തോന്നുന്നില്ല സൂചനകളുടെ ആവശ്യം ഉണ്ടെന്ന്. സിനിമയൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് ഈ രണ്ട് സൂചനകൾ.
7: 1994 റിലീസായ ചിത്രം, ഛായാഗ്രഹകനായി എത്തുന്നത് കെ വി ആനന്ദ്.
6: ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, വിഷ്ണു റൈറ്റ് ആൻസർ പറയുന്നു. അതാണ് ഞാൻ പറയുന്നത്, രണ്ട് സൂചനകളുടെ ആവശ്യമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഈ സിനിമ വീണ്ടും റീ റിലീസ് ആയിട്ട് എത്താൻ പോവാണ്.
7: ഓക്കെ,
6: അപ്പം എല്ലാരും കാത്തിരുന്നൊരു എവർ ഗ്രീൻ ക്ലാസിക് സിനിമയാണിത്.
7: ഓക്കെ, ഈ റീ വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ
6: സിനിമകളുണ്ട്, അക്കൂട്ടത്തിലുള്ളൊരു ചിത്രമാണിത്. ഓക്കെ, അപ്പം ഏതാണ് ഈ മൂവി എന്നുള്ളത് ഇന്ന് രണ്ട് സൂചനകളിലൂടെ കണ്ടുപിടിച്ചിരിക്കുന്നത് രണ്ട് പേരാണ്, വിഷ്ണുവും അൻസലുമാണ്. അപ്പം സിനിമ നല്ലൊരു മലയാളം പേരുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ മ്യൂസിക് കൂടി പറഞ്ഞാൽ കുറച്ച് പേർക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ബേണി ഇഗ്നേഷ്യസ് ആണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നല്ല പാട്ടുകൾ, എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് മണിച്ചിത്രത്താഴല്ല, പക്ഷെ അതുമായിട്ട് കണക്ഷൻ സൂചനയാണ്. ഫിലിപ്പ് ജോസ് ആണ് പറഞ്ഞത്, അതൊരു സൂചനയാണ്.
7: ഓക്കെ
6: ഓക്കെ, അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
7: വേഗം മെസ്സേജുകൾ അയച്ചോളൂ, 5000 9170.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: ഇൻ അസോസിയേഷൻ വിത്ത്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സർവമായ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്.
1: ഈ സമയത്ത് നമുക്ക് ഖത്തറിന്റെ ഒരു അഭിമാനം ഉള്ള ഒരു കാര്യം നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ എന്താ പറയുന്ന രസകരമായ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ വലിയ വലിയ ഇവന്റ്സിലൊക്കെ നമുക്കറിയാവുന്ന ഒരു സിംഗറാണ് ശിവപ്രിയ.
0: തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഖത്തറിന്റെ ഏറ്റവും സുപരിചിതയായിട്ടുള്ള പാട്ടുകാരിൽ ഒരാളാണ് ശിവപ്രിയ. ശിവപ്രിയ നാട്ടിൽ ഇങ്ങനെ ഓളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: ശിവപ്രിയ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് തന്നെ ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിന്റെ സീസൺ 10 ഗ്രാൻഡ് ഫിനാലിയിലേക്ക് എത്തുന്ന സമയത്ത് ഇന്ന് ശിവപ്രിയക്ക് വേണ്ടിയിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ. അപ്പൊ നാട്ടിലുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ആ വിശേഷം ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. ശിവപ്രിയക്ക് വോട്ട് ചെയ്യണം എന്ന്
0: നമ്മുടെ ദോഹയിലെ കുട്ടി അല്ലേ,
1: നമ്മുടെ
0: കുട്ടി തീർച്ചയായിട്ടും ആ ഒരു കിരീടം, സ്റ്റാർ സിംഗർ കിരീടം സ്വന്തമാക്കട്ടെ എന്നുള്ളതാണ് ആ ഫൈനൽ വരെ എത്താനുള്ള ശിവപ്രിയയുടെ ആ ഒരു തീർച്ചയായിട്ടും ആ ഒരു പ്രയത്നം, കഠിനാധ്വാനം, അവരുടെ ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം. വളരെ സ്നേഹത്തോടു കൂടിയാണ് എപ്പോ കണ്ടു കഴിഞ്ഞാലും ഓടി വന്ന് അവർ സംസാരിക്കാറുണ്ട്.
1: ഓക്കെ, ഒരുപാട് നമ്മുടെ ഇവന്റുകളിലും പ്രോഗ്രാമുകളിലും ഒക്കെ ശിവപ്രിയ വന്നിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, വലിയ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ മുമ്പിൽ വെച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടിയാണ്
0: തീർച്ചയായിട്ടും, ദോഹയിലെ കുട്ടി അല്ലേ ആ സ്റ്റാർ സിംഗർ കിരീടത്തിലേക്ക് എത്തട്ടെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ശിവപ്രിയനെ സപ്പോർട്ട് ചെയ്യുക അല്ലേ.
1: പ്രത്യേകിച്ച് പറയാനുള്ളത് നാട്ടിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ പറയുക, ശിവപ്രിയ ഞങ്ങളുടെ കുട്ടിയാണ്, വോട്ട് ചെയ്യണം. ഈ 10 ടൈറ്റില് ശിവപ്രിയ എടുക്കട്ടെ,
0: സ്വന്തമാക്കട്ടെ എന്ന് നമ്മളും സ്പെഷ്യലി മോൾക്ക് എല്ലാവിധ വിശ്വസം പറയുകയാണ്. എന്തായാലും നാട്ടില് ക്രിസ് ഗെയിൽ വന്നതിന്റെ ഒരു ഒരു അലയൊലികൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണെങ്കിൽ ആ ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ആവേശ കടലാക്കിക്കൊണ്ടാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ക്രിസ് ഗെയിലിന്റെ ആ ഒരു ഗംഭീരമായിട്ടുള്ള വരവും കാര്യങ്ങളും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആള് ഭയങ്കര ഫണ്ണായിട്ടാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ഓള സൃഷ്ടിക്കുന്ന ഒരാളാണ് ക്രിസ് ഗെയിൽ എന്ന് പറയുന്നത്.
1: അദ്ദേഹത്തിന് അത് സാധിക്കുന്നു എന്നുള്ളതാണ്.
0: അതെ, ആ ഒരു വിശേഷം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇന്ത്യക്ക് ഇന്നൊരു മാച്ച് ഉണ്ട്. വനിതാ ടീമിന്റെ കാര്യമാണ്, ഇന്ത്യ തായ്ലൻഡ് മത്സരം നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമ്മുടെ സൂചനകളിലൂടെ എല്ലാവരും ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
1: 1994 റിലീസായ ഒരു ചിത്രം, ബേണി ഇഗ്നേഷ്യസ് അവരായിരുന്നു ഈ ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തത്. ഈ സിനിമയുടെ ഒരു വലിയ പ്രത്യേകത ഇതിന്റെ സിനിമാറ്റോഗ്രഫി ആയിരുന്നു.
0: KV ആനന്ദ് അദ്ദേഹമായിരുന്നു ഈ സിനിമയ്ക്ക് സിനിമാറ്റോഗ്രഫി ചെയ്തത്. ഒപ്പം തന്നെ കുറച്ചു മുമ്പ് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ തങ്കച്ചൻ സാറിനെ കുറിച്ച് പറഞ്ഞിട്ടൊരു മെസ്സേജിലായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ നല്ല ഇല്ല, തങ്കച്ചൻ സാർ അങ്ങനെ അടിക്കില്ല, സാറിന്റെ ക്ലാസ്സിൽ പഠിച്ച ഓരോ കുട്ടികൾക്കും സാറിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ. സാർ പിരിഞ്ഞു പോകുന്ന സമയം സ്കൂളിലെ മുഴുവൻ കുട്ടികൾ എന്ന് തന്നെ പറയാം കരഞ്ഞിട്ടുണ്ട്. കുറെ ശ്രമിച്ചു വീണ്ടും കാണാൻ, പക്ഷെ ഇതുവരെ കാണാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഏത് സ്കൂളാണ് അത്
1: ഡീറ്റെയിൽസ് കാണാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് കേട്ടോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള സാറുമാരെ ഒന്നും നമ്മള് മറക്കില്ല എന്നുള്ളതാണ്. ശിവപ്രിയക്ക് എല്ലാവിധ ആശംസകളും, ഓൾ ദി ബെസ്റ്റ് ഡിയർ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ശിവപ്രിയസിക്ക് ഒരിക്കൽ കൂടി നമ്മളുടെ ആശംസകൾ പറഞ്ഞുകൊണ്ട് അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക്.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി.

0: Presto, powered by Falcon Gym. Media partner, Anish Grid Photography. Official radio partner, Olive Suno Radio Network.
1: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: കലാഭവൻ മണിച്ചേട്ടന്റെ ശബ്ദം.
1: അതെ,
0: കഴിഞ്ഞ ദിവസം
1: അരുണാചലിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ.
0: ഇല്ല,
1: പക്ഷെ ഓണപ്പരിപാടികൾ നടക്കുകയാണ് അവിടെ കേട്ടോ. അപ്പൊ അവര്
0: കൊച്ചുകുഞ്ഞിന്റെ അച്ഛൻ ഒരു കച്ചവങ്ങ പോയി,
1: ആ പാട്ടിന് അവിടുത്തെ കുറെ കുട്ടികൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു കിടിലം വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു.
0: ഞാന് ഇതിപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഷഹാനിയില് നമ്മുടെ സഫാരിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് വരും. അപ്പൊ ഞാനും നമ്മുടെ ബഷായറുണ്ട്, ബച്ചുണ്ട്. അപ്പൊ ബച്ചു ഇങ്ങനെ പാട്ട് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ പാട്ട് കി. അപ്പൊ പാട്ട് വെച്ച് കഴിഞ്ഞപ്പോ മണിച്ചേട്ടന്റെ ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന് പറഞ്ഞ ഒരു ആൽബം,
1: അതിൽ
0: കുറെ അധികം പാട്ടുകളുണ്ട്. അപ്പൊ ആ പാട്ടാണ് ബച്ച് വെച്ചത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ആ പാട്ടും കേട്ട് നമ്മളിങ്ങനെ ദോഹയ്ക്കട വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷം, ഭയങ്കര സുഖവും സന്തോഷവും. മണിച്ചേട്ടന്റെ ശബ്ദം, അദ്ദേഹം നമുക്ക് വേണ്ടി എന്തൊക്കെയാ സമ്മാനിച്ചിട്ട് പോയത് എന്നുള്ളതാണ്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ചില കാര്യങ്ങളൊന്നും സമ്മാനിക്കപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കും, ചിലപ്പോൾ നമുക്കത് ലഭിച്ചു എന്നും വരത്തില്ല.
0: ഓക്കെ, അപ്പൊ ഈ ഓണം തൂക്കിയ ഒരു കഥ പറയട്ടെ. ഈ ഓണം തൂക്കിയത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഗ്ലാസ്സുകൾ ഇങ്ങനെ നേരത്തെ വെച്ചിട്ട് നടന്നുകൊണ്ട് നടന്നുകൊണ്ട് പരിപാടിയാണല്ലോ. അതാണ് ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ കണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഹാപ്പിനെസ് ലോഞ്ചിന്റെ കാര്യം പറയുന്ന ഒരു സമയത്ത് ഇപ്പൊ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എച്ച്ആർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ കമ്പനി ഓണേഴ്സ് എംഡിസ് ഡയറക്ടേഴ്സ്, നമ്മളെ സ്റ്റാഫിനൊരു സന്തോഷം നൽകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ.
1: പിന്നെ തീർച്ചയായിട്ടും, കുറച്ച് സമയം, ഒരു മണിക്കൂർ
0: ഒന്നോ രണ്ടോ മണിക്കൂർ അവരുടെ സമയത്തെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ടീം അവിടെ വരും. റേഡിയോ സുനോ, ഒലിവ് സുനോ ടീം അവിടെ വരും. അതിനുശേഷം അവർക്ക് വേണ്ടി, അവർക്ക് ഹാപ്പിനെസ് നൽകുന്ന ചില ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടാവും ഒന്ന് രണ്ട് മണിക്കൂർ.
1: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഓഫീസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണ്,
0: കമ്പനിയുടെ
1: പേര് മാത്രം അയച്ചാൽ മതി. നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളുടെ ടീം ഹാപ്പിനെസ് ലോഞ്ചിന്റെ വീഡിയോസ് നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്
0: വിശ്വസിക്കുന്നു.
1: അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഓഫീസിലേക്ക് നമ്മൾ വരുന്നു, നമ്മൾ കുറച്ച് സമയം ഫണ്ണായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ ചോദിക്കും കുറച്ചുകൂടെ കഴിഞ്ഞ് പോയാൽ പോരെ. പല സ്ഥലത്തും നമുക്കത് കേൾക്കാറുണ്ട്.
0: പല സ്ഥലത്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും നമുക്കൊരു വൺ അവർ ആണ് സമയമുള്ളത്. വർക്കിലേക്ക് ഇത് വണ്ണും കഴിഞ്ഞ് ടൂവും കഴിഞ്ഞ് ത്രീയും കഴിഞ്ഞ് എനിക്ക് പറഞ്ഞ എനിക്ക് ഗോമുസാഫിറിലും മറ്റാണെന്ന് പറഞ്ഞു 4 മണിക്കൂർ മറ്റോ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി 4 മണിക്കൂർ
1: സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അതിന്റേതായ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഓഫീസിലേക്ക് നമ്മളുടെ റേഡിയോ സുനോ ടീം വരണം എന്നൊരു ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ
0: ഉണ്ടെങ്കിൽ
1: ഇപ്പൊ മെസ്സേജ് അയച്ചു. ആദ്യം ആരും മെസ്സേജ് അയക്കുമോ നോക്കട്ടെ കേട്ടോ.
0: വെയിറ്റിംഗ്.
1: ആദ്യം ഏത് കമ്പനി,
0: ആരാണ് നമ്മള്
1: അല്ല, എന്നാലും ആരായിരിക്കും ആദ്യം മെസ്സേജ് അയക്കുക, ഏത് കമ്പനിയിൽ നിന്നുള്ളൊരു കമ്പനിയിലേക്കായിരിക്കും നമ്മളെ ആദ്യം മെസ്സേജിലൂടെ വെൽക്കം ചെയ്യാന്നറിയാൻ ഒരു കൗതുകം നമ്മൾക്കുണ്ട്.
0: ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ.
1: ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇതുവരേക്കും മെസ്സേജ് വന്നിട്ടില്ല. ഏത് കമ്പനിയാണ് ആ ഒരു ഒരു മെസ്സേജുമായിട്ട് ആദ്യം ഈ ഒരു മെസ്സേജ് ബോക്സിൽ വരാന്നറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ 5000917 ഇപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. കൂടെ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ കിട്ടുന്ന സമയമാണ്. അജ്മൽ, ജാസിർ, നസീം, ഷജി, ഫെബിൻ സേവിയർ, ഫരീസാദ്, റഷ്യൻ മിന്നാരം അല്ല കേട്ടോ സിനിമ, ജസ്റ്റ് ചേച്ചി റൈറ്റ് ആൻസർ ആണ്. ഫാൻ ഫിലിപ്പ്, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ തേൻമാവിൻ കൊമ്പത്താണ് നമ്മളുടെ
0: ആ ഒരു മനോഹരമായ ചിത്രം. നമുക്കറിയാവുന്ന പോലെ മികച്ച ഒരു കഥ, മികച്ച സിനിമാറ്റോഗ്രാഫി, ഏറ്റവും നല്ല
1: പാട്ടുകൾ എല്ലാം കൊണ്ടും. അത് റീ റിലീസിന് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എല്ലാവരും അത് വീണ്ടും പോയി കണ്ട് ആസ്വദിച്ച് എന്താ പറയുക, ആ സിനിമ നമുക്ക് ഒരു ഒരു സുഖമായിട്ട് ടെൻഷൻ ഒന്നും ഇല്ലാതെ സമാധാനമായി കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ്. അപ്പൊ എന്തായാലും ആ ഒരു തേന്മാവിൻ കൊമ്പത്ത് റീ റിലീസായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പുണ്ണി, ആദ്യത്തെ മെസ്സേജ് എത്തി.
0: ആരാണത്?
1: ഓക്കെ, ആർ പി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഹൈദർ ഹോൾഡിംഗ്, ഹൈദർ ഹോൾഡിംഗ് അങ്ങനെ തന്നെയാണ് പേര് പറയുന്നതെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കമ്പനിയുടെ പേരാണ് നമുക്ക് ആദ്യം എത്തിയിട്ടുള്ളത്. ഐശ്വര്യമായിട്ട് നമ്മൾ അവിടുന്ന് അങ്ങോട്ട്
0: തുടങ്ങും
1: എന്ന് പ്രതീക്ഷിക്കുന്നു.
0: ഡീറ്റെയിൽസ് ഞങ്ങൾ തിരിച്ചു വിളിക്കാം കേട്ടോ.
1: നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഹൈദർ ഹോൾഡിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ് ആദ്യം ഹാപ്പിനെസ് ലോഞ്ചിന് വേണ്ടിയിട്ട്
0: മെസ്സേജ് അയച്ചിട്ടുള്ളത്,
1: ആദ്യത്തേത്. നമ്മുടെ കള്ളന്മാരെ നൈസായി ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണല്ലോ. നല്ല
0: അപ്പുണ്ണിയാ
1: പറഞ്ഞതിനകത്തൊരു ലാസ്റ്റ് പറഞ്ഞല്ലേ
0: അങ്ങനെ,
1: അത് ഭക്ഷണം മീൻസ് വെള്ളം, ബിസ്ക്കറ്റ്, ചായ, സാൻഡ്വിച്ച്, ഫുഡ് എന്നൊക്കെ പറഞ്ഞേ ഉള്ളു. ഓക്കെ, ബിപിന്റെ കമ്പനിയുടെ പേര് പറയട്ടെ, അവിടേക്കാണോ നമ്മൾ വരേണ്ടത്, എന്താണെന്നുള്ളത് മെസ്സേജിൽ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും കമ്പനികളുടെ പേരുകൾ നിങ്ങൾ അയച്ചിട്ടോ, നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ദിവസം, ഒരാഴ്ചയുടെ തുടക്കമാണ്. അപ്പൊ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഏറെ കാര്യങ്ങളുണ്ടാവും, എല്ലാം പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ.
1: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ഡേ ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഗുഡ് ബൈ പറയുന്നു. ടാറ്റാ,
0: ബൈ ബൈ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
0: യുആർ ലിസണിംഗ് ടു
6: മോർണിംഗ് സവാരി.
0: മോർണിംഗ് സവാരി
1: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at all passport offices.

0: ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഹലോ ഹലോ, വെൽക്കം വെൽക്കം വെൽക്കം ടു റേഡിയോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ധിപാട് കൂടെയുള്ളത്. ഭയങ്കരമായിട്ട് പാക്ഡ് ആയിരുന്നു ഒരു വീക്ക്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം മെമ്മറീസ് ഉണ്ടാക്കിയെടുത്തതും ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിലായിരിക്കും. 2026 ഓണാഘോഷങ്ങൾ തകൃതിയായിട്ട് തന്നെ നടന്നു. ആൻഡ് ഓഫ് കോഴ്സ് ചിലർക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, 4 ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ആ ഒരു എസെൻസും കാര്യങ്ങളുമൊക്കെ കുറഞ്ഞു, ഇനി അങ്ങടേക്ക് വേറൊരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മറ്റൊരു ആഘോഷം വരണം നമുക്ക് സന്തോഷം. അങ്ങനെ ആഘോഷങ്ങൾക്ക് സമയവും സന്ദർഭവും ഒന്നുമില്ല, നമ്മൾ തന്നെയാണ് ആ ഒരു സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും ഉണ്ടാക്കുന്നതും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇതാ ഇന്നത്തെ ദിവസം ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സന്ദീപാണ് കൂടെ ഉള്ളത്. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടും പതിവ് പോലെ ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ട് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് ഇന്നത്തെ ദിവസം കടക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇനി അങ്ങടേക്കുള്ള ഓരോ വീക്കും നമ്മൾ ഖത്തറിലുള്ളവർ കുറച്ചധികം തന്നെ പ്ലാനിങ്ങിലായിരിക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സും ഇവന്റ്സും ഒക്കെ മിസ് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. പക്ഷേ പല കാര്യങ്ങളും നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ടും അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടും ഞാനും ദാ കൂടെ കൂടുന്നു. ഇന്നത്തെ ഡ്രൈവിൽ സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഹോം ഡെലിവറി. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: Hi, this is Navya Nair.
4: You are listening to
3: Radio Suno. Radio Suno, Kete Kete, Kootu Kuda.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ഹോം ഡെലിവറി

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ലൈഫ് പലപ്പോഴും ഫുൾ സ്റ്റോപ്പിലെത്തി, ഇനി അങ്ങടേക്ക് ഒരു വഴിയില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതാ ഒരു മാർഗമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കണമെന്നല്ല, പക്ഷേ നമുക്കറിയാവുന്നുള്ള വ്യക്തി മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടത്. ചിലപ്പോൾ അവരെ എടുക്കുന്ന സ്ട്രാറ്റജീസൊക്കെ കറക്റ്റ് ആയിരിക്കും, ഇൻവെസ്റ്റ്മെന്റ്സും കറക്റ്റ് ആയിരിക്കും, അതിൽ ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ആയിരിക്കാം ഒരു പക്ഷേ അവരുടെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫെയിലിയറിന് കാരണമാകുന്നത്. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. എന്ത് ബിസിനസ് ആണോ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു മോമോ സ്റ്റോൾ, മോമോസ് എന്ന് പറയുന്ന സംഭവം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഒരു ചാറ്റ് സ്റ്റോൾ, പാനിപൂരി അങ്ങനത്തെ സ്റ്റോളൊക്കെ കോളേജ് പിള്ളേർക്ക് ഭയങ്കര ഹരമുള്ള ഒരു സംഭവമാണ്. ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ അടുത്ത് ഈ ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിരിക്കുമോ ഇല്ലയോ, ഇതൊരു കോമൺ സെൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം തന്നെയാണ്. ഇത് മാത്രമല്ല, ഒരു ജിമ്മിനടുത്ത് പോയിട്ട് നമ്മളൊരു മുട്ട സ്റ്റോൾ തുടങ്ങുന്നു. യെസ്, കളിയായിട്ട് പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ജിമ്മിൽ പോകുന്നവർക്ക് എഗ്ഗ് പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ തന്നെ ഓണ ഡെയിലി ബേസിസ് കഴിക്കണമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സംഭവം അവൈലബിൾ ആക്കി ജിമ്മിനടുത്ത് തന്നെ ഒരു സ്റ്റോൾ തുടങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കരമായിട്ട് ഹോൾസെയിലായിട്ട് നമുക്ക് എക്സ് സെല് ചെയ്യാനും പറ്റും. ഓണ ഡെയിലി ബേസിസ് എത്രമാത്രമായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഫിറ്റ്. ഇങ്ങനെ ചിന്തകൾ മാറേണ്ടതായിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി വേണം നമ്മുടെ സ്റ്റാർട്ടപ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ലൈഫിൽ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ ദാ ഇതേപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവൈലബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ മാക്സിമം മറ്റുള്ളവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ ആയിരിക്കണം എന്നാലോചിച്ച് വേണം നമ്മുടെ കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ കൺവീനിയൻസ് ഓക്കെ ആണ്, പക്ഷെ അവരുടെ കൺവീനിയൻസ് ഈവൻ മോർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൂടി മനസ്സിലാക്കുക. കസ്റ്റമേഴ്സ് അവിടെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു ഘടകം തന്നെയാണ്. ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ചെന്നൈ ബീറ്റ്സ്,
6: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
7: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome back once again to Radio Suno 91.7 FM with the home delivery at times. സന്ദീപാണ് കൂടെയുള്ളത്. വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ എനിക്ക് കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയിൽ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സംഭവം, ഹാപ്പിനെസ് നോട്ട്സ്. ഹാപ്പിനെസ് നോട്ട്സ് എന്ന് പറയുന്നത് ശരിക്കും കേൾക്കുമ്പോൾ ഇതൊക്കെ ജെൻസി ആയിട്ടുള്ള കാര്യമാണ്, ഇതൊന്നും നമുക്ക് ഡൈജസ്റ്റ് ആവൂല എന്ന് ചിന്തിക്കുമായിരിക്കും. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നമുക്കൊരു സന്തോഷം, ഒരു ചിരിയൊക്കെ കൊണ്ടുവരാൻ സാധിച്ചാൽ അടിപൊളിയാണെന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം. അത് ചെയ്യാനായിട്ട് നമ്മൾ എഫേർട്ട് ഒരുപാട് എടുത്തിട്ടും മറ്റുള്ളവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉള്ള വീഡിയോ ആണ്. അതായത് നമുക്ക് ടോട്ടലി കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് ഒരു നോട്ട് കൊടുക്കുന്നു. ഒരു ഇവന്റ് നടക്കുമ്പോഴായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പോഴായിരിക്കാം, അവരുടെ ചിരി നല്ലതാണെന്നോ ഇന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്നോ എന്നൊക്കെ ഉള്ള നോട്ടുകൾ അവരുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ അൺനോയിങ്ലി സ്ട്രേഞ്ചർ, ടോട്ടലി സ്ട്രേഞ്ചർ, അവരുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ. ആ ഒരു ചിരിയും സന്തോഷവും എന്നൊക്കെ പറയുന്നത് നമുക്കൊരു മില്യൺ ഡോളർ സ്മൈൽ മാതിരിയാണ്. ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആ ഒരു പോയിന്റിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു വെഡിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലോ പോയതിന് ശേഷം, അങ്ങനെ ഫംഗ്ഷൻ തന്നെ വേണമെന്നില്ല, ഓഫീസിൽ നടക്കുന്ന ഒരു ഗെറ്റ് ടുഗെദറോ ആയിരിക്കാം, രാത്രി സമയത്തോ ഈവനിങ് സമയത്തോ ഒക്കെ തന്നെ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ചെറിയൊരു സ്റ്റിക്കി നോട്ട് എടുത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു വ്യക്തി കൺവേ ചെയ്യേണ്ട മെസ്സേജ് കൂടി വെച്ചതിന് ശേഷം പോസിറ്റീവ് ആയിട്ടുള്ള സന്തോഷമുള്ള മെസ്സേജ് ഒന്ന് ഫോൾഡ് ചെയ്ത് ആ വ്യക്തിക്ക് കൊണ്ടുകൊടുക്കുക. സ്ട്രേഞ്ചേഴ്സ് ആയിരുന്ന അത്രയും നല്ലതാണ്, കാരണം അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള സ്മൈല്, അങ്ങനത്തെ ആ ഒരു സ്മൈല് കാണുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, ലൈഫിൽ വേറെ ലെവലിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കിക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാനായിട്ട് മറക്കണ്ട. 5000917 അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ നിങ്ങൾക്കും പറയാം കേട്ടോ. അപ്പോൾ ആ സജഷനൊക്കെ അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: Home delivery.

0: 97.7 FM.
1: കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Nesto, all that you need.
3: Brought to you by
5: Authentic Arabic Flavors My Khattarinde all-time favorite Mandi Spot Danatal Bahar Barbecue Fish.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോനോ 91.7 FM-ലൂടെ. സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ ഹോം ഡെലിവറി. ലൈഫ് എപ്പോഴെങ്കിലും ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നാത്തതായിട്ട് ആരും തന്നെ കാണില്ല. ഇതേ കാര്യങ്ങളിലേക്ക് മിസ്റ്റേക്സ് മനസ്സിലാക്കി ആ ഒരു സംഭവത്തിലേക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തൊന്ന് എത്താൻ പറ്റിയിരുന്നെങ്കിൽ, ഈ ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, ഇനി അങ്ങനെ ഒരു അലട്ടൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ വെരി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കാലം. സമയം വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഒരുപാട് സമയമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് നമ്മളെ കാര്യങ്ങളിലും പിന്നോട്ട് വലിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഒരു പോസിബിലിറ്റി നമ്മൾ എടുത്തു കളയണം. സോ ടൈം ഇല്ല എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോവുക. അത്രയും ഫാസ്റ്റായിട്ട് തന്നെ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യേണ്ടത് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത്, ടൈമൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ആരോഗ്യം നോക്കിയിട്ട് വേണം സമയത്തിന് പുറകെ പോകാനായിട്ട്. വൈ? ബിക്കോസ് പൈസയും അതേപോലെ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ, പ്രശസ്തി, ഇതൊക്കെ തന്നെ നമുക്ക് പല രീതിയിലൂടെയും വരും. പക്ഷേ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചോറുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ നമ്മൾ നമ്മുടെ ആരോഗ്യം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ലൈഫിലെ ഒരു ഗോളും കാര്യങ്ങളും ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ ബേസിക് ഫാക്ട്, ഗിവ് ഇമ്പോർട്ടൻസ് ടു യുവർ ഹെൽത്ത്. അപ്പൊ ഹെൽത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു പോകുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകേണ്ട കേട്ടോ. കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. സമ്മർ ടൈമാണ്. ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനോട് നമ്മൾ അഡാപ്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി ഇഫ് യു ആർ ന്യൂ ഇൻ ഖത്താർ, ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ അഡാപ്റ്റീവ് ആയി വരണം. സമയമെടുക്കും. എവറിത്തിങ് ടേക്സ് ടൈം, നോട്ട് ജസ്റ്റ് ഇൻ ഖത്താർ, എനി സ്ഥലം, എനി കൺട്രി നമ്മൾ പോകുന്നത്, അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ ആ ചൂട് സമയത്ത് ഇനി എവിടെയാണെങ്കിലും ചൂട് സമയത്ത് വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകേണ്ട ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി കുറച്ചധികം കാര്യങ്ങൾ ഇനിയും നമുക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാനുണ്ട്. ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
6: ആക്ഷൻ
7: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ,
8: തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ,
9: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
11: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: Hi, this is Arya.
13: You're listening to
12: Radio Suno.
0: Chennai Beats.
14: Tamil, head of the hour.
15: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas world's favorite jeweler
6: powered by
7: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut tudangi authentic Arabic cuisine de ruji ariyam. Call 4001707
8: and Marza Hypermarket, be fresh, be you. Visit your nearest store today.
9: Home delivery

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Suno 91.7 FM, the home delivery. That I am Sandeep Anand കൂടെയുള്ളത്. ലൈഫിലെ കുറെ ഇമ്പോർട്ടൻറ്റ് വാല്യൂസും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കുന്ന ലൈഫിൽ ഇനി അങ്ങടേക്ക് മുന്നിലേക്ക് പോകാനായിട്ടൊരു വഴിയില്ല എന്ന ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഫെയിലിയേഴ്സ് ലൈഫിലുണ്ടാകാം. പരാജയം എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു എക്സാമ്പിൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 5000 തവണയ്ക്ക് മുകളിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് ജീവിതത്തിൽ തോൽവികൾ നേരിട്ടിട്ട് പോലും ഡൈസൺ എന്ന കമ്പനിയുടെ ഉടമയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു തൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഇന്ന് അത് ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു ബ്രാൻഡായി മാറിയത് അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം മാത്രമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ലൈഫിൽ ഫെയിലിയേഴ്സ് സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഫെയിലിയേഴ്സ് എത്ര വന്നാലും ചുറ്റുമുള്ളവർ മാക്സിമം ശ്രദ്ധിക്കേണ്ട. ആസ് എ ഒരു ഹാപ്പി പേഴ്സൺ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പേഴ്സൺ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എടാ ഇനി അത് നടക്കില്ല എന്നുള്ളത് പറയാതെ തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് സാധിക്കും. നീ അതിലെ ലൂപ്പ് ഹോൾസും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ ലോകത്തുണ്ടാവുന്ന ഇൻവെൻഷൻസും കാര്യങ്ങളും ഒക്കെ എത്രയായിരിക്കും ഒന്ന് ചെറുതായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ പരാജയങ്ങളിൽ ആരും തന്നെ തളരാനായിട്ട് നിൽക്കണ്ട. ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ യഥാർത്ഥ മൂല്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ എത്രമാത്രം മനോഹരമാക്കി അല്ലെങ്കിൽ എത്രമാത്രം മനോഹരമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാക്കി, അത് തന്നെയാണ് എല്ലാ ദിവസവും ഞാൻ പറയുന്നത്. ലൈഫിലെ ഓരോ സെലിബ്രേഷൻസും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സെലിബ്രേഷൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. രണ്ടാമത്തെ കാര്യം, ചുറ്റുമുള്ളവരുമായിട്ട് എത്ര സ്നേഹത്തിൽ നമ്മൾ കഴിഞ്ഞു എന്നുള്ളതാണ്. വാല്യൂസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആകും എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട എന്ന് പല റിസർച്ചുകളും ദാ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്കൊക്കെ അറിയാവുന്നുള്ള കാര്യം തന്നെയാണ്, നമ്മുടെ ഉള്ളിലുള്ള കാര്യം തന്നെയാണ് ഞാൻ സംസാരിച്ചു പോയത്. എങ്കിൽ പോലും ചില സമയത്തൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ആരെങ്കിലും വേണമെന്ന് തോന്നാറില്ലേ? ആ ഒരു തോന്നൽ എന്തായാലും വേണ്ട. ഞാൻ കൂടെയുണ്ട് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM-ൽ കേട്ട് കേട്ട് കൂട്ടുകൂടാ. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ്.

0: വചനങ്ങളിലൂടെ.
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: കാത്തിരിപ്പിന്റെ ആ ഒരു ദൈർഘ്യം നമുക്ക് പലപ്പോഴും ഡിസ്കംഫേർട്സ് ഉണ്ടാക്കും. ഈ ഡിസ്കംഫേർട്ട് ഒരു പക്ഷേ നമ്മുടെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ വിജയത്തിന്റെ ആ ഒരു കോൺട്രിബ്യൂഷനിലേക്ക് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റും കൊണ്ടുവരാറുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോനു 91.7 FM ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. ഈ ഒരു പോയിന്റിൽ നമ്മൾ ലൈഫ് വാല്യൂസ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലൈഫ് വാല്യൂസിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാനിത് അവസാനം പറയാൻ വേണ്ടി തന്നെയാണ് മാറ്റിവെച്ചിരുന്നത്. വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ശരിക്കും ലൈഫിൽ ഏറ്റവും അധികം നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ലൈഫിലേക്ക് വിജയം കൊണ്ടുവരും എന്ന വിശ്വാസത്തോടെ ദിവസങ്ങൾ പാഴാക്കുന്നത് മണ്ടത്തരമാണ് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ ഇപ്പൊ പറയാനുള്ളത്. ഇത് നമുക്ക് അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആരെങ്കിലും ലൈഫിലൊക്കെ ഒരുപാട് പണം കൊണ്ടുവരും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആക്കാനുള്ള സംഭവം മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. മാനിഫെസ്റ്റ് ചെയ്യാം, പല കാര്യങ്ങളും നമുക്ക് ചെയ്യണം. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ വർക്ക് ചെയ്യാണ്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒന്നും തന്നെ റിയൽ ആവാൻ പോകുന്നില്ല. ആ ഒരു ട്രൂത്തൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമയം അത്യാവശ്യമായിട്ടുള്ള അത് റിയാലിറ്റി തന്നെയാണ്. അപ്പൊ ആ റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിജയത്തിന് വേണ്ടി കാത്തിരിക്കില്ല, ഇൻഫാക്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ആ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം മുതൽ വർക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ. ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടി, ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി നമ്മൾ പോകുന്നത് നല്ലൊരു പാട്ടിലേക്ക്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM ഹോം ഡെലിവറി. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: നമസ്കാരം, ഞാൻ ജാസ്തികൾ. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 കെ

0: 7FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sano 91.7 FM.
3: In association with Nesto Hypermarket, now open at all

0: ഹസ്ബൻഡിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ജീവിതത്തിലെ പല റൂട്ടീൻസും താളം തട്ടുന്ന ഒരു സമയമാണ് ഫെസ്റ്റിവൽ സീസൺ എന്നുള്ളത്. ആൻഡ് ഈ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ ആരോഗ്യം സൂക്ഷിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ദാറ്റ് ടു സമ്മർ ടൈം ആണ്, ചൂട് മാക്സിമം ഹൈപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോസ് 91.7 FM-ൽ. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. പല എക്സ്പേർട്സും തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ പല രീതിയിലുള്ള ഹെൽത്ത് കൺസേൺസ് ഡെയിലി ലൈഫിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഫെസ്റ്റിവൽ സീസണിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കും. വെരി ഫസ്റ്റ് ഓഫ് ദ ലിസ്റ്റ് എന്ന് പറയുന്ന ഉറക്കമാണ് കേട്ടോ. സോ നമ്മുടെ ഉറക്കം അധികം കോംപ്രമൈസ് ചെയ്യാണ്ട് ഇരിക്കുക, ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളത് നമുക്കറിയാമെന്നുള്ളതാണ്. ആ ഒരു സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള റുട്ടീനും തെറ്റാനുള്ള പോസിബിലിറ്റീസ് കൂടുതൽ തന്നെയാണ്. രണ്ടാമത്തെ സംഭവം വെള്ളം കുടിക്കുന്നത്, അത് എല്ലാ ദിവസവും ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വെള്ളം കുടിക്കാതെ ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഒരു സിപ്പ് ഓഫ് വാട്ടർ എടുക്കാനായിട്ട് മറന്നു പോകണ്ട. വൈ ബിക്കോസ് കീപ്പിംഗ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്, പ്രത്യേകിച്ച് ഖത്തറിൽ ഇപ്പോഴത്തെ സമ്മർ ടൈം കൂടെ ആയതുകൊണ്ട് ആ ഒരു സമയം നമ്മൾ കുറച്ചധികം തന്നെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദ ലാസ്റ്റ് വൺ ഓൺ ദ ലിസ്റ്റ് ഇസ് നമ്മുടെ എല്ലാവരുടെയും ഒബ്സെഷൻ, ഫുഡ്. ഫുഡ് ഈ ഒരു ടൈമിൽ, അതായത് സമ്മർ ടൈമിൽ ഇപ്പോൾ ഖത്തറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഡിസ്കംഫേർട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സമ്മർ സീസണിൽ മാത്രം ഹെവി ആയിട്ടുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, നമുക്കറിയാലോ നമ്മുടെ കംഫർട്ട് ഫുഡ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആ ഒരു കംഫർട്ട് ഫുഡിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഫെസ്റ്റിവൽ സീസൺ ആണ്, ഹെവി ഫുഡ് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സാധിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാനായിട്ട് കൂടി മറന്നു പോകണ്ട. രാത്രി സമയത്ത് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഹെവി ആയിട്ടുള്ള ഒന്നും കഴിക്കാണ്ടിരുന്നാൽ അത്രയും നല്ലതെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ആ ഒരു സമയം ലൈറ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി എത്തിച്ചുകൊണ്ട് ഹെൽത്ത് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. സന്ദീപാണ് കൂടെയുള്ളത്, മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
6: ഖത്തറിൽ ലൈവായി.
5: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് MG ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: എല്ലാവർക്കും നമസ്കാരം ഞാൻ അഫ്സൽ
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ 91.7 KTKK

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: Home delivery.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ധിപാട് കൂടെയുള്ളത്. ഖത്തറിലെ ഒരു ചർച്ചാ വിഷയത്തെ പറ്റിയിട്ടാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. എന്താണ് ചർച്ചാ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻറ്റുകൾ, ഒത്തിരി ഇവൻറ്റുകൾ എല്ലാ ആഴ്ചയും വീക്കെൻഡുകളൊക്കെ തന്നെ നമ്മളെ സർപ്രൈസ് ചെയ്യാനായിട്ടും സന്തോഷിപ്പിക്കാനും ഒക്കെ ആയിട്ട് എത്തുമ്പോൾ നമ്മുടെ റെഗുലർ ലൈഫ് സ്റ്റൈൽ, ആ ഒരു പാറ്റേണൊക്കെ തന്നെ മാറ്റേണ്ടതായിട്ട് വരും. പല കാര്യങ്ങളും കോംപ്രമൈസസ് കൊണ്ടുവരേണ്ടതായിട്ട് വരും ജീവിതത്തിലും, അതേപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ, ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് ജിമ്മൊക്കെ മിസ്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം എന്തോ സംഭവിച്ച പോലെയാണ്. അപ്പം അങ്ങനെ അത്രയും പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, സദ്യയൊക്കെ കഴിച്ച് ഇച്ചിരി ലെത്താർജിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി മടി പിടിച്ചിരിക്കാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവൻറ്റുകളിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാ ഇവൻറ്റുകൾക്കും പോവുക. ഇവൻറ്റുകൾ നമ്മളിൽ നിന്ന് ബേൺ ചെയ്യുന്ന എനർജി ഉണ്ടല്ലോ, ഒന്നൊന്നര എനർജി ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ഇവൻറ്റ് ഖത്തർ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. September 4 എന്നുള്ള ആ ഒരു ഡേറ്റിലേക്ക്, ലോക്ക്ഡൌൺ ഡേറ്റ്, ഇനിയിപ്പോൾ സംശയവും കാര്യങ്ങളൊന്നും വേണ്ട. ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഖത്തർ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഗംഭീരമായിട്ടുള്ള ഇവൻറ്റ് MG Live ഇൻ ഖത്തർ. യെസ്, ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഇവൻറ്റ് നടക്കുമെന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഓഫ്കോഴ്സ് ഇവൻറ്റ് സ്കൈ മീഡിയ ആകുമ്പോൾ പിന്നെ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ. അൺഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോസ് 91 എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഓഫ്കോഴ്സ് ഇവൻറ്റ് സ്കൈ മീഡിയ ആകുമ്പോൾ പിന്നെ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ. അൺഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോസ് 9

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിങ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 days ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 riyalന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 days ബിഗ് ഡീൽസ്, ബിഗ് സേവിങ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് .com ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
6: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
1: Once again, welcome back. ഇത് റേഡിയോ സെന്റർ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം സന്ധിവാണ് കൂടെയുള്ളത്. ചെറുതായിട്ടൊന്നും എനിക്ക് ഡാറ്റ പൈപ്പ് പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. അപ്പോൾ അതാ ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് ലൈഫ് വാല്യൂസും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്ത് പോയപ്പോൾ ലൈഫിലെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മെൻറ്റൽ ഹെൽത്തിലേക്ക് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യവും കൂടി ഓർക്കുക. പലപ്പോഴും ഹെൽത്ത് അതേപോലെ ബോഡി റിലേറ്റ് ചെയ്ത് ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നെങ്കിലും ഇത് ഇൻ ടേൺ നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനെ ഒരുപാട് രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ മെന്റൽ ഹെൽത്ത് ഹാപ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷവും ലൈഫിൽ ഗുഡ് മൂമെന്റ്സും ഉണ്ടാക്കിയെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി കൂടി നമ്മുടെ ഓരോരുത്തരുടെയാണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. ആ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലോട് കൂടി ഞാൻ ഇന്നത്തെ ദിവസം ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ ഒരുപാട് വിശേഷങ്ങളും ഫൺ എന്റർടൈനിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആൻഡ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സെനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം ആയിരുന്നു. സന്ധിവാണ് കൂടെ ഉണ്ടായിരുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഹോം ഡെലിവറി

0: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
1: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ സമ്മിറ്റ് .com.
3: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 9017 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: GCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
3: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
5: That's
3: Matinee
5: Classics.
6: Matinee Classics.

0: ഹായ്, ഞാൻ ജോജു ജോസ്.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: മാറ്റിനി ക്ലാസിക്സ്.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിനിമാ ലോകത്ത് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഒരു ഷോർട്ട് ഫിലിമാണ്. അത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയില് ആ സിനിമയിലെ കഥാപാത്രമായിട്ടുള്ള ജോയൽ ഡേവിസ് അല്ലെങ്കിൽ സംഗീത് പ്രതാപ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. ആ ഷോർട്ട് ഫിലിം ഇപ്പൊ യൂട്യൂബിൽ റിലീസായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ വിശേഷങ്ങളും എല്ലാം കൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. നമ്മളുടെ കൂടെ വളരെ സ്പെഷ്യൽ ആയ ഒരു അതിഥി ജോയിൻ ചെയ്യുന്നുണ്ട്, ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ നന്ദൻ വെങ്കിടങ്ങ്. നന്ദൻജി ഓർമ്മയില്ലേ? അപ്പൊ അദ്ദേഹമാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേര് വിനീത് വിശ്വം എന്നാണ്. ഒപ്പം തന്നെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് കാർത്തിക് എന്നാണ്. ഓക്കെ, അപ്പം കുറച്ചധികം വിശേഷങ്ങൾ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ പോവുകയാണ്. നമ്മളുടെ കൂടെ നടൻ വിനീത് വിശ്വം. വിനീതെ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്. അപ്പൊ നമ്മൾ എന്തായാലും സോൾമേറ്റ്സ് ഒരു സാത്തുക്കുടി പ്രണയം ദാ ഇപ്പൊ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞു. എന്താ പറയാ, ഇനി അതിനകത്ത് ബ്രില്യൻസ് എന്തൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ട് യൂട്യൂബ് കമന്റ്സ് ഒക്കെ നോക്കി പോവാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ലോകത്ത് ഇതുപോലെ അല്ലെ ഒരു ഷോർട്ട് ഫിലിമിന്റെ BTS തിയേറ്ററിൽ ഇറങ്ങുന്നത്? ഇതിപ്പോ എന്താ സംഭവിച്ചേ?
2: അതിന്റെ എല്ലാത്തിന്റെയും സൂത്രധാരൻ ഗിരീഷ് തന്നെയാണ്. ഗിരീഷിന്റെ എന്താ പറയാ, ഗിരീഷിന്റെ തലച്ചോറിൽ വെച്ച ആശയമാണ്. അത് നമുക്ക് അതിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം.
1: ഓക്കെ, കാർത്തിക് എന്നുള്ള ക്യാരക്ടർ ആണല്ലേ?
2: അതെ, കാർത്തിക് കൃഷ്ണൻ.
1: അതെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ആസ്വദിച്ച് അത് കണ്ടു.
2: അതെ, നമുക്ക് തന്നെ ഒരു സിനിമയ്ക്കകത്ത് തന്നെ രണ്ട് ഇതായിട്ട് അഭിനയിക്കാൻ പറ്റണത് ഭയങ്കര അതിന്റെ ഒരു എക്സ്റ്റൻഷൻ സിനിമയ്ക്ക് പുറത്തും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഈ ഐഡിയ നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു അത് ചിലപ്പോ ഞാൻ തമാശക്ക് എല്ലാ സെറ്റിലും ഓരോ കോമഡികളും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓരോന്നൊക്കെ ഇങ്ങനെ ഗിരീഷ് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ വിചാരിച്ചു അതിന്റെ ഭാഗമായിട്ട് ഇനി പറയണതാണോ എന്ന് വിചാരിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നല്ല സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കാൻ പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ പാരലായിട്ട് നിവിൻ ചേട്ടനും അവരൊക്കെ ഉള്ള ഷൂട്ട് അങ്ങനെ എടുക്കുമായിരുന്നു, ഫുള്ളായിട്ട് സീൻ എടുക്കുമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നന്നായിട്ട് വന്നാൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് എന്താ പറയാ ഒരു ഐറ്റം ആയിരിക്കും നമുക്ക് അപ്പൊ തന്നെ തോന്നിയിരുന്നു.
1: മൂവി ഒരു സൈഡിലൂടെ പോകുന്നു, അതിന്റെ പാർലറിൽ ഈ സ്റ്റോറിയും പോയിക്കൊണ്ടിരിക്കുന്നു.
2: അതെ അതെ അതെ, അതായത് നമ്മൾക്ക് സിനിമയിൽ കാണിച്ചിട്ടുള്ള സീനുകളുണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സ്റ്റെൻഡ് വേർഷൻ ആയിട്ട് ഷോർട്ട് ഫിലിമിലുള്ള സാധനങ്ങളും ഷൂട്ട് ചെയ്യുമായിരുന്നു. നമ്മള് നിവിൻ ചേട്ടൻ കാത്തുക്കുടി എന്നുള്ളൊരു സോങ് കട്ടിലെ ഒരു ചെറിയൊരു സീനുണ്ട്, അത് ചെയ്യുമ്പോൾ തന്നെ ഈ ഷോർട്ട് ഫിലിമിലേക്ക് ആവശ്യമായിട്ടുള്ള സീനും അതിനൊപ്പം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമായിരുന്നു, ഫുൾ ആയിട്ട് എടുക്കുമായിരുന്നു. സിനിമയ്ക്ക് ആവശ്യമുള്ളത് വേറെ, ഇത് വേറെ ആയിട്ട് ഒരു മാറ്റായിരുന്നു.
1: ഓ, അടിപൊളി അടിപൊളി, ഭയങ്കര എഫേർട്ട് അല്ലേ?
2: അതെ അതെ അതെ അതെ, അത് സമ്മതിച്ചേ പറ്റൂ. കാരണം നമ്മുടെ പ്രൊഡക്ഷനും ഇപ്പൊ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഗിരീഷ് ആണെങ്കിൽ പോലും അവര് ഇതിനോടൊപ്പം തന്നെ ഇതും എടുക്കാനുള്ള ഒരു ഇതാണുള്ളൂ. കാരണം ഇത് നമുക്ക് കൊമേഴ്ഷ്യലി നമുക്ക് എത്രത്തോളം ഇതിനും ഒരു സമയവും ഇതൊക്കെ ഇതാക്കല് ചെലവഴിക്കല്ലേ. സിനിമയ്ക്ക് ഷൂട്ടിന് ശേഷവും വീണ്ടും എക്സ്ട്രാ ഭാഗങ്ങൾ എടുക്കാൻ വീണ്ടും ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ഒക്കെ അവര് വീണ്ടും ചെലവഴിച്ചു. അപ്പൊ അത് എന്ന് പറഞ്ഞ ഒരു എഫേർട്ട് തന്നെയാണല്ലോ. കാരണം ഈ സാധനം നമുക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റില്ല, അത് യൂട്യൂബിലാണല്ലോ റിലീസ് ചെയ്യുന്നത്, ഇതിന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ സിനിമ ഹിറ്റായി വരുമ്പോൾ പ്രൊമോഷൻ ഉപകരിക്കും, പക്ഷെ അതിന് മുന്നേ അവര് അത് അവരുടെ ഒരു ദീർഘവീക്ഷണം ഗിരീഷിന്റെയും പ്രൊഡക്ഷനും അങ്ങനെ അവര് സഹകരിച്ച് ചെയ്തത് അവരുടെ ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്.
1: ആക്ച്വലി വിനീത് വിശ്വമാണ് നമ്മളുടെ കൂടെ ഉള്ളത്. സോൾമേറ്റ്സ് ഒരു സാത്തുക്കുടി പ്രണയം ബെത്ലഹേം കുടുംബ യൂണിറ്റില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ആ ഒരു ഷോർട്ട് ഫിലിം ഇപ്പൊ യൂട്യൂബിൽ റിലീസ് ആയിട്ടുണ്ട്, ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് വിനീത് നമ്മളുടെ കൂടെ ഉള്ളത്. ഇനിയുള്ള സമയത്ത് വിനീത് ഒത്തിരി വിശേഷങ്ങൾ നമ്മളെടുത്ത് സംസാരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം. മാറ്റിനി മാഷപ്പ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
1: മോർണിംഗ് സവാരി,
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
8: Just feel like you're home.
0: This is
9: Matine Masha,
0: only on
4: Radio Suno 91.7 FM.
9: Matine Masha,
10: brought to you by Safari, world-class shopping experience, Doha, Qatar.
0: And
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar Promise nalguna complete transparency.

0: 91.7 FM.
1: Qatar's favorite radio station.
2: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: ഹായ്, നമസ്കാരം, ഞാൻ മനോജ് കെജിയൻ.
0: ദിഗംബരൻ
7: തിരനുറയും ചുരുൾ മുടി.
0: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ബെത്ലഹേം കുടുംബ യൂണിറ്റും സോൾമേറ്റ്സ്, ഒരു സാത്തുക്കുടി പ്രണയവും, ഈ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലോകത്ത് ആദ്യമായിട്ട് BTS തിയേറ്ററിലും ഒറിജിനൽ സിനിമ നമ്മൾ യൂട്യൂബിലും കണ്ടു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ആ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മളുടെ കൂടെയുള്ളത് ആക്ടർ വിനീത് വിശ്വമാണ്. വിനീത്, ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റെഫറൻസുകൾ നമ്മൾ ഈ ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ കാണാൻ പറ്റുമല്ലേ?
3: അല്ലോ, എല്ലാം
2: അതിൽ ആള് പേരിടാൻ ഭയങ്കര പുലിയല്ലേ?
3: അതെ അതെ, പേരും പിന്നെ ഡയലോഗില് എഴുതാനും ഇത്തരം റെഫറൻസുകൾ വെച്ചിട്ട് നമ്മുടെ അടുത്ത് തന്നെ തമാശ അവതരിപ്പിക്കാനൊക്കെ പ്രത്യേക കഴിവാണ് ഗിരീഷിന്. ഗിരീഷിന്റെ സിനിമകളിൽ നമ്മൾ പഴയ സിനിമകളുടെ ഡയലോഗുകൾ നമ്മൾ കാണുമല്ലോ. ഇതിലാണെങ്കിൽ ആരും പൊട്ടിക്കാൻ പറ്റാത്ത കാര്യം, അല്ല ആരും പൊട്ടിക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞു ഒന്ന് കുലുക്കിന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ പ്രേമലുല്ലാണെങ്കിൽ ടീച്ചറുടെ മോന് മാത്രം ആരും പ്രേമിക്കാനറിയില്ല എന്നൊക്കെ പറയുന്ന, അത് അങ്ങനത്തെ ഗിരീഷിന് പഴയ സിനിമകളിലെയും നമ്മുടെ കറന്റ് ആയിട്ടുള്ള സിനിമകളിലെയും എല്ലാ ഡയലോഗുകളും
2: അറിയാത്ത
3: ആൾക്ക് ഭയങ്കര കാണപ്പാടമാണ്. അത് നമ്മുടെ അടുത്ത് തന്നെ നോർമൽ സംസാരങ്ങളുടെ റെഫറൻസ് ആയിട്ട് വരുമ്പോ നമുക്ക് തന്നെ ചിരി വരാറുണ്ട്. അങ്ങനെ അതിൽ ആ ഡയലോഗ് എഴുതുന്നതിൽ ഭയങ്കര കമാൻഡാണ് ഗിരീഷിന്. പലതരത്തില് നമുക്കത് ചിലപ്പോ വായിക്കുമ്പോൾ സമയം നമുക്ക് തിരി വരണമെന്നില്ല, പക്ഷെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴേ, ഇപ്പോ നടാഷ തനിക്കൊരു ചേട്ടുണ്ടായിരുന്നല്ലോ നടേശൻ എന്ന് പറയുമ്പോഴേ, അതിൽ പെട്ടെന്ന് നമുക്ക് ചുഴി നോക്കുമ്പോ അതെന്ത് കോമഡി എന്നുള്ളത് നോക്കുമ്പോ അതിനപ്പുറത്തേക്ക് അത് തിയേറ്ററിൽ വരുമ്പോ ഭയങ്കര ചിരിയായിട്ടും ആൾക്കാർക്ക് അതിന്റെ ആ രസം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്.
2: എനിക്കത് ഇതിന്റെ താഴെ നടേശന് ഭയങ്കര ഫാൻ ഫോളോയിങ് കമന്റ്സ് വരുന്നോണ്ടിരിക്കുന്നുണ്ട്. നടേശൻ
3: ആളുകൾ തന്നെ അങ്ങനത്തെ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതെ അതെ അതെ അതെ, ഈ സിനിമകളിൽ തന്നെ ആൾക്കാർ കണ്ടുപിടിക്കാത്ത റെഫറൻസുകളാണ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബയുദ്ധത്തിലേയും കുടുംബത്തില്ലേ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളീ സംസാരിക്കുമ്പോഴൊക്കെ കേൾക്കുമ്പോ ആൾക്കാർ കുറെയൊക്കെ പറയുന്നുണ്ട്, കുറെ അറിയപ്പെടാതെ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്.
2: അറിയാതെ പോയ ഏതെങ്കിലും ഒരു റെഫറൻസ് നമുക്ക് വേണ്ടി പറയാൻ പറ്റുമോ? ശ്രദ്ധിക്കാതെ പോയേ?
3: ഇല്ല, ഞാൻ പറയുന്നില്ല, ഞാൻ ആൾക്കാർ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ടുള്ളതാണ്. ചിലപ്പോ ഗിരീഷ് വിചാരിച്ചതായിരിക്കില്ല, ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നതായിരിക്കാം, അങ്ങനെ ഉണ്ടായിരിക്കല്ലോ.
2: ഈ സാത്തുക്കുടി പ്രണയത്തിനകത്ത് എനിക്ക് തോന്നിയ ആ ചന്ദ്രലേഖയിലൊരു റെഫറൻസ് ശ്രീനിവാസ ഏട്ടന്, അത് ശരിക്കും ഉള്ളതാണോ?
3: അതെ അതെ
2: ആണല്ലേ.
3: സത്യം പറഞ്ഞ അങ്ങനത്തെ ഒരു ജ്യൂസ് ഉള്ളത് തന്നെ അല്ല, ആ റെഫറൻസ് ഉള്ളതാണ്. സാത്തുക്കുടി എന്ന് പറഞ്ഞ ജ്യൂസ് അതിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട് നിവിൻ ചേട്ടൻ. ആ സാധനം അങ്ങനത്തെ ജ്യൂസ് ഉണ്ടായിരിക്കും.
2: സ്വീറ്റ് ലെമൺ ആണ് സാത്തുക്കുടി. കാരണം എനിക്ക് തോന്നുന്നു ആ ചന്ദ്രലേഖയ്ക്കകത്ത് ശ്രീനിവാസൻ വേറെ സ്ഥലത്തൊക്കെ പോയി
3: പറയുന്നുണ്ട്.
2: അതായിരിക്കാം,
3: എല്ലാ സ്ഥലത്തും പുള്ളി ജ്യൂസ് അടിച്ചിട്ടുള്ള ആളാണ്.
2: അപ്പൊ സാത്തുക്കുടി കറക്റ്റ് ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റർ പയ്യൻ തകർത്തു എന്നൊക്കെ പല കമന്റുകളും ഉണ്ടായാലും കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ട്.
3: അതെ അതെ അതെ, അല്ല ആൾക്കാര് പലത് ആൾക്കാരെന്ന് വെച്ചാൽ ഈ ഷോർട്ട് ഫിലിമിന്റെ അടിയിൽ കമന്റ് ചെയ്തേക്കുന്നത് അവര് ആ സിനിമയുടെ യൂണിവേഴ്സിൽ നിന്ന് തന്നെയാണ് കമന്റ് ചെയ്തേക്കുന്നത്. ഇപ്പം ഈ ഡയറക്ടറുടെ കൂടെ സായുജ്യ ഇറങ്ങിപ്പോയ വിവരം ഹരിച്ചേട്ടൻ അറിയുമാവോ? ഹരിച്ചേട്ടൻ ഈ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ക്യാരക്ടേഴ്സിന്റെ രീതിയിൽ ആൾക്കാർ കമന്റ് ചെയ്യണം. അതൊക്കെ കാണുമ്പോ ആൾക്കാർക്കും പുതിയ എക്സ്പീരിയൻസ് അല്ലെ, ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക.
2: പിന്നെ അതുപോലെ പ്രേമത്തിൽ ആ പാട്ടിനെ ആ രീതിയിൽ മാറ്റിയതിനെ സമ്മതിച്ചേട്ടാ.

0: ഗിരീഷിന്റെ ഗിരീഷിന്റെ ഐഡിയകളാണ്. ഇതിലും ഈ പറഞ്ഞ സിനിമകളുടെയും എല്ലാത്തിന്റെയും പ്രൂഫും അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ഇതിലുണ്ടല്ലോ. പിന്നെ മറ്റേ ഗ്ലിക്സൺ മറ്റേ റോഷന്റെ ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ, ഞാൻ പേർഷ്യക്ക് പോണതിന് മുന്നേ പേർഷ്യ പാര്
1: ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിൽ പറയുന്നുണ്ട് നീ പേർഷ്യക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പടം ഓണാവുന്നു.
0: അതെ അതെ അതെ. പ്രൂഫ് ചെയ്യാൻ ഗിരീഷിന് ഭയങ്കര ഒരു പ്രത്യേക ഒരു കാലിബറാണ്. ഡെയിലി കോൺവെർസേഷനിലും അങ്ങനത്തെ സംസാരങ്ങൾ ഭയങ്കരമായിട്ട് കടന്നു വരാറുണ്ട്. പുള്ളി എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വേൾഡ് തന്നെയാണ് റിപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ
1: കാണുന്നുണ്ട്
0: അത് അത് ശരി കിട്ടുന്ന ഉറപ്പ് ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ അത് സിനിമകളിലും ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിലും. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ പ്രേമലു ആണെങ്കിലും ഇതിലെ റെഫറൻസുകൾ ആണെങ്കിലും എല്ലാം അത് ഉൾപ്പെടുത്തുന്നുണ്ട്.
1: റെഫറൻസുകളും നമ്മളെ രസിപ്പിക്കുന്ന കാഴ്ചകളുമായിട്ടാണ് ബത്ലഹേം കുടുംബ യൂണിറ്റും, അതുപോലെ തന്നെ ഇപ്പതാ സോൾമേറ്റ്സ് ഒരു സാത്തുക്കുടി പ്രണയം എന്ന ഷോർട്ട് ഫിലിം, സിനിമയിലൂടെ നമ്മൾ കണ്ട ഷോർട്ട് ഫിലിം യൂട്യൂബിൽ റിലീസായിരിക്കുകയാണ്. ആ വിശേഷങ്ങൾ ഇനിയും കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷപ്പ്.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: Adi, ende birthday celebration enda chelo vende.
4: Samsamindu mandi mandi.
5: Oof. ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: പസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: ചെന്നൈ ബീറ്റ്സ്,
3: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
4: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: മാറ്റിനി മാഷപ്പിൽ ആക്ടർ വിനീത് വിശ്വം നമ്മളുടെ ബദ്ലഹേം കുടുംബ യൂണിറ്റിലെ നന്ദൻ വെങ്കടങ് എന്നുള്ള കഥാപാത്രം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബദ്ലഹേം കുടുംബ യൂണിറ്റിന്റെ ആ ഷോർട്ട് ഫിലിമിലെ കഥാപാത്രമാണെങ്കിൽ കാർത്തിക് എന്ന കഥാപാത്രം, അങ്ങനെ വിനീത് വിശ്വമാണ് ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് നമ്മളുടെ കൂടെയുള്ളത്. ഈ സോഷ്യൽ മീഡിയ റെഫറൻസുകൾ കറക്റ്റ് സമയത്ത് പ്ലേസ് ചെയ്യുന്നത് ഭയങ്കര ഭംഗിയായിട്ടുണ്ടല്ലേ സിനിമയ്ക്ക്, പ്രത്യേകിച്ച് ഗിരീഷ് ഷെഡിയുടെ. അതും ഗിരീഷ് ഷെഡിക്കാണ് ആ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? അതെ അതെ, പിന്നെ അതുപോലെ ഈ പേരുകൾ ടോക്സൺ ടോക്സൺ ഒക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന പേരെ ഇങ്ങനെ ഒരു പേര് കിട്ടാൻ വേണ്ടിട്ട്.
1: ഈ പറഞ്ഞ മാതിരി ഈ മറ്റുള്ള ഈ റെഫറൻസുകൾ ഉപയോഗിക്കുന്നതാണെങ്കിലും ഈവൻ അത് അറിയാത്തവർക്ക് പോലും അത് കല്ല് കടിക്കാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്റെ ഇത്. അറിയുന്നവർക്ക് എക്സ്ട്രാ കൂടുതൽ ചിരി കിട്ടും. ഈ അറിയാത്തവർക്കും അത് മോശമെന്ന് തോന്നില്ല, അവർക്ക് അത് അതിന്റേതായ രസത്തിൽ അവരെടുക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് ഇതായി പോകുള്ളൂ. കുഞ്ഞിയെ കുട്ടികൾക്ക് പോലും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലാണ് അവരെടുക്കുന്നത്. ഇതിലെ തമാശകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേറെ തരത്തിലൊന്നും ഉപയോഗിക്കുന്നില്ല, കറക്റ്റ് ആ മീറ്ററിൽ തന്നെ പോവാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഫാമിലി ഈ ഹോണ സീസണിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എടുക്കാനുള്ള റീസൺ തന്നെ തോന്നുന്നു.
0: മാത്രമല്ല എല്ലാരും വീണ്ടും വീണ്ടും സിനിമ കണ്ട് അതായത് മിസ്സായി പോയ കൗണ്ടറുകളൊക്കെ വീണ്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ അറിയാലോ ചില സീനുകളിൽ ചിരി കിട്ടുന്നുള്ളത്. അപ്പൊ എന്താണെങ്കിൽ ചിലപ്പോ മുന്നത്തെ ഡയലോഗിൽ ചിരിച്ചു തുടങ്ങുമ്പോൾ എന്താ അതിനടുത്ത ഡയലോഗിലെ ചിരി ആൾക്കാർക്ക് കിട്ടുന്നില്ല, അത് മിസ്സായി പോവാണ്. അപ്പോ ഈ ചിരിയുടെ ശബ്ദത്തിൽ അടുത്ത ചിരിയുടെ കൗണ്ടർ മനസ്സിലാവുന്നത്. അത് ഈ പറഞ്ഞ പോലെ രണ്ടാം പ്രാവശ്യം കാണുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതൽ കിട്ടുകയായിരിക്കുക. നമ്മുടെ നാട് വിട്ട് നിൽക്കുമ്പോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു ഗ്രാമം തന്നെയാണല്ലോ ഫീൽ ചെയ്യുക.
0: പിന്നെ
1: നമ്മുടെ ഗ്രാമത്തിലെ ആൾക്കാർ അങ്ങനത്തെ ഒരു കുടുംബ യൂണിറ്റും അതിൽ ഓണാഘോഷവും ഒരുമിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫാമിലി ആയിട്ട് പോകുന്ന യാത്രകൾ അങ്ങനത്തെ എലമെന്റ് പലപ്പോഴും നമുക്ക് എന്താ പറയാ നാടിനെ ഓർമ്മിപ്പിക്കാൻ ഭയങ്കര ഇതാണല്ലോ. എനിക്ക് ശരിക്കും പറയാം കാനഡയില് കുറെ ഫ്രണ്ട്സ് അവരൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഗൾഫ് എന്നൊക്കെ പറയുമ്പോ പിന്നെ നമ്മൾ അടുത്ത് നിൽക്കുന്നതാണല്ലോ. അവർക്ക് വേണമെങ്കിലും വരാം. നമ്മുടെ തന്നെ നാട്ടിന്റെ ഒരു കൾച്ചർ ഇത്രയും കാലമായിട്ട് അവിടെ ഉണ്ട്. കുറെ പിള്ളേര് യു കെയിലും അവിടേക്കുള്ള പിള്ളേര് അവിടെ ബിൽഡ് ചെയ്ത് വരുന്നുള്ളൂ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികളൊക്കെ. അപ്പൊ അവര് തിയേറ്ററിൽ പോയിട്ട് ഒരുപാട് മലയാളികൾ ഒരുമിച്ചിരുന്ന ഓണത്തിന് കാണുമ്പോ അവർക്ക് ആ നാടിന്റെ ഒരു സാധനം കിട്ടുക എന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മളെന്തോ നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞ ഒരു
0: ഫീലുണ്ട്. ശേഷങ്ങൾ കേൾക്കാനായിട്ടുണ്ട് ആക്ടർ വിനീത് വിശ്വം. വിനീത് വിശ്വം എന്ന് പറയുന്ന സമയത്ത് സൂപ്പർ ശരണ്യയിലെ അരുൺ സാറിന്റെ ഓർമ്മയില്ലേ, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ എപ്പോഴും നമ്മളെ ഓർമ്മയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ രസിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന താരമാണ് വിനീത് വിശ്വം. ഇപ്പൊ നമ്മുടെ നന്ദൻ വെങ്കടങ് അല്ലെങ്കിൽ നന്ദൻ ജി എന്നൊക്കെ പറയാം. അങ്ങനെ വിനീത് വിശ്വത്തിന്റെ വിശേഷങ്ങളാണ് അല്ലെങ്കിൽ സിനിമയുടെ വിശേഷങ്ങളും ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങളും എല്ലാം കൂടെയാണ് നമ്മൾ ഇന്ന് കേട്ടുപോകുന്നത് മാറ്റിനി മാഷപ്പിലൂടെ. ഇനിയും കേൾക്കാനായിട്ടുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരിഡുവിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിഡുവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡു ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഈ ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: GCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
3: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
1: This is Matine.
3: Radio Suno 91.7 FM.
1: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: മാറ്റിനി മാഷപ്പിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ടർ വിനീത് വിശ്വമാണ്. വിനീതിനെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അപ്പം തന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ്, അതോടൊപ്പം ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ ആ ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ സാത്തുക്കുടി, സോൾമേറ്റ് സാത്തുക്കുടി, ഒരു സാത്തുക്കുടി പ്രണയം, അപ്പൊ അതിലും നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വിനീത് തന്നെയാണ്. വിനീത് ഒരു ഖത്തർ പ്രവാസിയായിരുന്നു എന്നുള്ള സത്യം ഞാൻ ഇന്നാണ് അറിഞ്ഞു കേട്ടോ. എനിക്ക് വിനീതിന്റെ കോൺടാക്ട് തന്നത് കരുൺ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹമാണ് എന്റെ അടുത്ത് പറഞ്ഞ ഖത്തറിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം.
8: ഞാനിവിടെ OPD എന്നുകൊണ്ടൊരു ഓയിൽ കമ്പനിയാണ്, ഞാൻ എഞ്ചിനീയർ ആയിരുന്നു അവിടെ.
7: ഓക്കെ, അത് കഴിഞ്ഞ സിനിമയ്ക്ക് വേണ്ടിട്ട് തിരിച്ചു പോകാൻ തീരുമാനിച്ചു.
8: ഞാൻ ഡിസൈൻ ചെയ്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ കുറച്ചു കാലം ജോലി ചെയ്യാം എന്നിട്ട് പോവാന്നുള്ളതായിരുന്നു. ഒരു 1.5 വർഷമൊക്കെ ആയപ്പോ എനിക്ക് തോന്നി ഇപ്പൊ പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് പോവാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് ജിലേബി എന്ന പടത്തില് എനിക്ക് കിട്ടിയ നമ്മുടെ ഖത്തറിൽ തന്നെയുള്ള ഒരു സീൻ ആദ്യം ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിയുടെ ബ്രദറിലോ ഉണ്ട് അരുൺ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഡയറക്ട് ചെയ്യുന്ന പടമായിരുന്നു. അങ്ങനെ അതിലൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ നല്ല നല്ല ആദ്യമായിട്ട് അംഗമാരുടെ റീസിൽ ഓഡീഷൻ പോയപ്പോ കിട്ടി. അങ്ങനെ പിന്നെ അത് ട്രാക്കായി.
7: ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു മുഖമായിട്ട് വിനീതിന്റെ മുഖം മാറിയിട്ടുണ്ട്.
8: വളരെ സന്തോഷം, നമുക്കത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം.
7: ഈ നന്ദൻ വെങ്കിടങ്ങ എന്ന് പറഞ്ഞ ക്യാരക്ടറും ബദലേഹം കഴിഞ്ഞപ്പോ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു, സൂപ്പർ സ്റ്റാർ നന്ദൻ വെങ്കിടങ്ങ്. അപ്പൊ അത് എത്രമാത്രം സന്തോഷം നൽകി?
8: 100%. നമുക്ക് ഞാനിപ്പോ ഒരു 10-23 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ആഗ്രഹം ആ ക്യാരക്ടേഴ്സിന് പേരിൽ നമ്മൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യണം തന്നെയാണ്. അത് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഓക്കെ ഇത് ആൾക്കാരുടെ മനസ്സിലോട്ട് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കും. ഇപ്പൊ അംഗമാരുടെ അരിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഭീമൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നു, സൂപ്പർ സ്റ്റാറിന് ചെയ്ത് കഴിഞ്ഞപ്പോ അരുൺ സാർ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം എന്നിപ്പോ ഒരു പേര് വെച്ച് വിളിക്കുന്നത് നന്ദൻ വെങ്കിടങ്ങാണ്. നമ്മുടെ ആ ക്യാരക്ടർ ആ സിനിമ കാണുമ്പോൾ അതിൽ വളരെ കുറച്ചുള്ളൂവെങ്കിലും ഭയങ്കരമായിട്ട് ആൾക്കാരുടെ മനസ്സിൽ എത്തി എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം.
7: വെങ്കിടങ്ങനെയാണ് സ്ഥലം?
8: അതെ, വെങ്കിടങ്ങനെയാണ്.
7: അടിപൊളി അടിപൊളി, അതിന് ഭയങ്കര സന്തോഷമാണല്ലോ.
8: പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ സിനിമ കണ്ടിട്ട് നമ്മുടെ നാട്ടുകാരൊക്കെ അങ്ങനെ പറയുമ്പോ നമുക്കത് ഭയങ്കര സന്തോഷം. ഏടാ നമ്മുടെ നാട് എന്നൊക്കെ പറയുമ്പോഴേ നമുക്കതെന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്.
7: ഖത്തർ പ്രവാസി കൂടിയായിരുന്ന ആക്ടർ വിനീത് വിശ്വമാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. മാറ്റിനി മാഷപ്പിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബദ്ലഹേം കുടുംബ യൂണിറ്റിന്റെയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോൾമേറ്റ്സ് ഒരു സത്ത് കുടി പ്രണയത്തിന്റെയും വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ബസ് ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി pr@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസ്.

0: മാറ്റിനി മാഷപ്പിൽ ഇന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സോൾമേറ്റ്സ് ഒരു സാത്തുക്കുടി പ്രണയം, അതായത് ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ തന്നെ ഷോർട്ട് ഫിലിം ആണ്, ആ ഒരു വിശേഷങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് കേട്ടുവരുന്നത്. നമ്മളുടെ കൂടെയുള്ള അതിഥി ആക്ടർ വിനീത് വിശ്വമാണ്. വിനീതിന്, ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്?
1: മൂന്ന് പടം റിലീസ് ആവാനുണ്ട്. ഒന്നിന് പേരിട്ടിട്ടില്ല, ഒന്ന് അൽത്താഫിന്റെ കൂടെയാണ്, ജിയോ ബേബി ചേട്ട പടം, പിന്നെ ഒന്ന് രാജേഷ് മാധവൻ ചേട്ടന്റെ ഒരു പടം. അത് നമുക്ക് ഇപ്പൊ ഈ ഡബ്ബിംഗ് ഒക്കെ ബാക്കിയുണ്ട്, ബാക്കി പ്രൊജക്ടുകൾ ഇപ്പൊ നമ്മള് എഴുത്ത് പരിപാടികളും അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം.
0: അടിപൊളി.
1: കുറച്ച് വിളികൾ വന്നുതുടങ്ങിയിട്ടുണ്ട്.
0: ആണല്ലേ. ഈ ഭാവന സ്റ്റുഡിയോസിന്റെ കൂടെയുള്ള ഒരു വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അവരെല്ലാരും ഭയങ്കര എന്താ പറയാ, വേറെ ലെവൽ ഓഫ് തിങ്കിങ്ങിന്റെ ആളുകളാണല്ലോ.
1: ശരിക്കും പറഞ്ഞാൽ നമുക്ക് മലയാള സിനിമയ്ക്ക് ഇത്തരം പ്രൊഡക്ഷൻ ഹൗസുകൾ ഭയങ്കര എന്താ പറയാ വലിയ കാര്യമാണ്. പിന്നെ ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു സിനിമ ഉണ്ടാക്കി പോവാതിനപ്പുറത്തേക്ക് ഇത്തരത്തില് നല്ല കൊളാബറേഷൻസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഷോർട്ട് ഫിലിം ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സും സമ്മതിക്കണം എന്നില്ല. എന്തിനാണ് ഇത് ചെയ്യേണ്ട ആവശ്യം, വേണമെങ്കിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ആവുകയാണെങ്കിൽ എടുക്കാം അങ്ങനൊക്കെ പറയാം ചിലപ്പോ. പക്ഷെ ഇവർക്ക് ഇവര് ക്രിയേറ്റീവ് സൈഡും ഇവരുടെ ഭയങ്കര നല്ലതായതുകൊണ്ട് മീൻസ് അവർക്ക് നന്നായിട്ട് അറിയാം ഇതെങ്ങനെയാണ് വർക്കാവാൻ പോകുന്നത്, ഗിരീഷ് എന്താ വിചാരിക്കുന്നത്, അവർക്കും കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത്തരം പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സിനിമകളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മളെ അടുത്തും ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ അവർ ഭയങ്കര നല്ല റെസ്പോൺസ് ആണ്, നന്നായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. വീണ്ടും ഇനിയും ഭാവന പ്രൊഡക്ഷൻസിൽ വർക്ക് ചെയ്യാൻ കിട്ടണമെന്നാണ് ആഗ്രഹം.
0: ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ജസ്റ്റിൻ ആണെന്നല്ലോ പ്രൊഡ്യൂസർ, സംവിധായകൻ ജോയൽ ആയിരുന്നു, രണ്ടുപേരെ കുറിച്ചും എന്താണ്? അതെ, നന്ദൻ വെങ്കിടങ്ങനെ എന്താ പറയാനുള്ളത്?
1: വാഷിംഗ് മെഷീൻ ഓഫർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഫിലിം ഹിറ്റ് ആയ സ്ഥിതിക്ക് അവര് എത്രയും പെട്ടെന്ന് എനിക്ക് വാഷ് ബേസിനല്ലാതെ വാഷിംഗ് മെഷീൻ കൊണ്ടുതരുന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
0: എത്രയും പെട്ടെന്ന് അത് വീട്ടിലെത്തിക്കേണ്ടതാണ് അല്ലേ?
1: അതെ അതെ, വാഷിംഗ് മെഷീൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കേണ്ടതാണ്.
0: അതുപോലെ തന്നെ വിനീത് ഭയങ്കര ക്ലാസിക് സിനിമകളുടെ ഒരു ഫാൻ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ട് അതിന്റെ ഒരു ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഫറൻസ് എടുക്കുക അങ്ങനെയാണോ, അതോ ആസ്വദിച്ച് കണ്ടു പോവുക അങ്ങനെയാണോ?
1: ഇപ്പൊ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആസ്വാദനം തന്നെയാണ്, പഠനമൊക്കെ പിന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കാണുമ്പോഴേക്ക് പറ്റാറുള്ളൂ. നമ്മള് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ രണ്ട് സീൻ കഴിഞ്ഞ് നമ്മൾ അതിന് അകത്തോട്ട് ഇന്നായിട്ട് ഒരു നോർമൽ ഓഡിയൻസിനെ പോലെ തന്നെയാണ് നമ്മൾ കണ്ടിരിക്കാറ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ലോക സിനിമ, ഞാൻ സിനിമാക്കാരനാവാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഉള്ളതൊരു ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും കൂടുതലായിട്ടും എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ. അപ്പോ നമ്മള് ഒരു ദിവസം ഒരു സിനിമയെങ്കിലും കാണാതിരിക്കാറില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു പടം ഏത് ലാംഗ്വേജ് ആണെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേടി പിടിച്ച് എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
0: വീട്ടിലെ അമ്മയൊക്കെ വളരെ ഹാപ്പി ആയോ? വീട്ടിലെ ഒരു സ്വീറ്റ് മോനാണെന്നാണ് കരുൺജി എന്നോട് പറഞ്ഞത്.
1: അതെ അതെ അതെ അതെ, അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അമ്മ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടാവില്ല, അതിന് പോയിട്ട് പിന്നിറങ്ങിയിട്ടില്ലേ ഉള്ളൂ. ഞാനിപ്പോ ഒരു പുറത്തു വന്നേക്കാണ്, അപ്പൊ അമ്മയെ പോയിട്ട് കാണിക്കണം.
0: അമ്മയുടെ പേരെന്താണ്?
1: ഷീല.
0: അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഒരു ഖത്തർ പ്രവാസിയായിരുന്നു, ഇപ്പതാ മലയാള സിനിമയുടെ ഒരു നല്ല ഭാഗമായി മാറിയിരിക്കുന്നു. ഒരുപാട് സ്നേഹം, സന്തോഷം. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
0: അപ്പൊ എന്തായാലും അടുത്ത സിനിമകളും സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് മാറട്ടെ. എന്താ പറയാ, ഈ പേര് വീണ്ടും വീണ്ടും എല്ലാവരിലേക്കും എത്തട്ടെ.
1: താങ്ക് യു, താങ്ക് യു,
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyajam vare, vaigeet 5 mani mudal.
5: 917 Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Powered by
8: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
6: and
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: This is Matine Marsha. Only on
11: Radio Suno 91.7 FM. Matine Marsha.
12: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
13: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു വരുന്ന വഴിയിൽ ഇനി ഒരു ഒരു ക്ലാസിക് സിനിമയുടെ അല്ലെങ്കിൽ ഒരു എവർ ഗ്രീൻ സിനിമയുടെ വിശേഷമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. രാവിലെ ചെറുതായിട്ട് നമ്മളതൊന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. തേന്മാവിൻ കൊമ്പത്ത്, മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ക്ലാസിക് സിനിമകൾ അല്ലെങ്കിൽ എവർ ഗ്രീൻ ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ ഒന്നാണ് തേന്മാവിൻ കൊമ്പത്ത്. ആ സിനിമ ഒന്നുകൂടി തിയേറ്ററിൽ തന്നെ ഒന്നുകൂടി കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഉടൻ എത്തുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. ലാലേട്ടനും ശോഭനയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച നമുക്ക് എക്കാലവും ഇഷ്ടമുള്ളൊരു പ്രിയദർശൻ സിനിമയാണ് തേന്മാവിൻ കൊമ്പത്ത്. അപ്പോൾ തേന്മാവിൻ കൊമ്പത്തിൻ്റെ ഒരു റീ റിലീസ് ഉടൻ തന്നെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. സെപ്റ്റംബറിൽ ആ ഒരു റീ റിലീസ് ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെ അപ്ഡേറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 94 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു തേന്മാവിൻ കൊമ്പത്ത്. അന്നും ഇന്നും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടത്തോടുകൂടി കാണുന്ന സിനിമകളിലൊന്നാണ്. പിന്നെ പാട്ടുകളും അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടിയും ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാതെ തന്നെ അറിയാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായാലും തേന്മാവിൻ കൊമ്പത്ത് എന്നുള്ള സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് വരുന്നു എന്നുള്ള ആ ഒരു സന്തോഷ വിശേഷം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മാറ്റ്നി മാഷപ്പിൻ്റെ ഈ ഒരു സമയം നമ്മൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്ത ദിവസം വീണ്ടും വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: ഹായ്, അസ്സലാമു
3: അലൈക്കും.
2: ഞാൻ
3: കേട്ടുകൂടാം.

0: This is Radio Suno. 91.7 FM. Qatar's favorite radio station.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: You're listening to
4: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.
0: This is Matinee Masha, only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6-ാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasavum ningalkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിംഗ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 ഡേയ്സ് ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽ സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 ഡേയ്സ് ബിഗ് ഡീൽസ്, ബിഗ് സേവിംഗ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡോട്ട് കോമിലൂടെ ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
2: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
3: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ സമ്മിറ്റ്.com.
4: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജ്ജുദ്ദീൻ വടകര.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: This is Matinee Masha, only on Radio Suno 91.7 FM.
7: Brought to you by Safari, world class shopping experience, Doha, Qatar, and
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
6: ചെന്നൈ ബീറ്റ്സ്.
7: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Riziyariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈ ചോടും വെക്കണ കിഴക്കില്ലേ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: അഞ്ചു മണി കഴിഞ്ഞ 5:15. ഈ ഒരു സമയം എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. എല്ലാവരും ആ വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ്, എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ്, നല്ല ക്ഷീണം പിടിച്ചിട്ടുള്ള ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഇന്ന് സൺഡേ ഓഫീസിൽ ചെന്നതിന് ശേഷം അയ്യോ ഉറക്കോ ശരിയാവുന്നില്ല, എവിടെയൊക്കെയോ എന്തൊക്കെയോ വടം വലിക്കൊക്കെ പോയിരുന്നോ, അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ വേദന എടുക്കുന്നുണ്ടാവും. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം സത്യത്തിൽ കുറച്ച് ക്ഷീണം പിടിച്ച ദിവസമാണ്. ഇനിയുള്ള ദിവസങ്ങളായിരിക്കും കുറച്ചും കൂടി ഒന്ന് ഒരു ഹൈപ്പർ ആക്റ്റീവ് നമ്മളാവാം. ഇന്നത്തെ ദിവസത്തെ ആ ഒരു ക്ഷീണം പറഞ്ഞെങ്കിൽ ഇപ്പൊ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണം, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചോ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിച്ചോ, എന്നിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിച്ചിട്ട് നല്ല സുഖമായിട്ടുള്ള ഒരു ഉറക്കം അത് പാസ്സാക്കിക്കോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടയർഡ് ഇനിയുള്ള ദിവസങ്ങളിലും ആവട്ടോ. പിന്നെ മാത്രമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലൈമറ്റ് വൺ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂമിഡിറ്റി ചില സമയത്ത് കൂടുന്നു, ചില സമയത്ത് കുറയുന്നു, ചില സമയത്ത് തോന്നും മഴ ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുകയും ചെയ്തു, എന്നിട്ട് മഴ ഇട്ട് വന്നില്ല, അത് കാരണം പിന്നെയും ചൂട് കൂടുന്നു. എനിക്കറിയാൻ പാടില്ല, ആകെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. എന്തായാലും ഈ പ്രശ്നങ്ങളുടെയൊക്കെ തന്നെ ഇടയിൽ നല്ല നല്ല പാട്ടുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഏതൊക്കെ സോങ്സ് വേണം, എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, എല്ലാ കാര്യങ്ങളും പറയൂന്നേ 5000970 മെസ്സേജ് ആയിട്ട് അയക്കൂ. ആൻഡ് അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നല്ല പാട്ടുകൾ വേണമോ, വേണമെങ്കിൽ ഏത് പാട്ട്, ഏത് സിനിമയിലെ സോങ്സ് ഒക്കെ വേണമെന്ന് ചോദിച്ചോ. നിങ്ങൾക്ക് കുറച്ചൊന്ന് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചൊന്ന് എന്താ പറയുക, ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് കുറച്ച് അടിപൊളി പാട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.

0: This Radio Suno 91.7 FM Qatar's happiness frequency.
1: Now available on
0: Apple Podcast
1: and
0: Google Podcast. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
3: Hi everyone, this is Vijay Shadas.
2: You're listening to
3: Radio Suno 91.7 FM.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
0: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ്, ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തി.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Tamil Fresh
5: Hatta Pudu Tamil Paadal
6: Tamil Fresh Song of the Hour.

0: Rate Update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റിലേക്കാണ് കടക്കുന്നത്. 24 ക്യാരറ്റ് ഗോൾഡ് 536.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 494.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 468.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 404.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വെൽക്കം ബാക്ക്. ഇത് 917 ഈവനിങ്സ് ആണ്. ഗുഡ് ഈവനിങ് അഷ്ടമി എന്ന് പറഞ്ഞത് സജീർ സഞ്ജു. എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നോ? പാബ്ലോ ഈ പറഞ്ഞ പോലെ ഇതേത്? ഓ ഓക്കെ ഓക്കെ, ഈ സോങ് അല്ലേ. ഞാനൊന്ന് എടുത്തോട്ടെ. ഞാൻ തന്നെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എടുക്കണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ആ പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാബ്ലോ ചോദിച്ച സോങ് ഏതാണെന്ന് ചോദിച്ചാൽ

അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് ഞാൻ വെച്ചിരുന്നതായിരിക്കും. ആൻഡ് അതിനോടൊപ്പം തന്നെ അടുത്ത ഒരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഈ പേര് പറയണ്ടേ, എപ്പി സൊല്ലണോന്ന്? ജസ്റ്റ് ടൈപ്പ് പണി അനുപ്പുറത്തേക്ക് ബദല ഒരു വോയിസ് നോട്ട് അനുപ്പുങ്ക. ബിക്കോസ് ദിലോജന, ദിലോജന, കുജൻ ദിലോവ, എപ്പി ഇത് പ്രൊനൗൺസ് പണോന്ന് തെരിയല. ശ്രീലങ്കയിലിരുന്ന് ദിലോജൻ അപ്പി സൊല്ല ഇല്ലയാ. ഗുഡ് ഈവനിങ് ടു ഓൾ, ഗിവ് മി എ ഗുഡ് തമിഴ് സോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ആൾക്ക് വേണ്ടിയിട്ട് ഒരു സൂപ്പർ തമിഴ് സോങ് ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ഉങ്ങൾക്കാകെ അത് തമിഴ് സോങ് നാ വന്ന് പോടേ. ഓക്കെ, കൊഞ്ചം നേരം വെയിറ്റ് പണുങ്ക. എനിക്കൊരു രൊമ്പ ഫേവറേറ്റാണ് ഒരു സോങ് ഇരിക്ക്. അതിന കൊഞ്ചം ടൈംക്ക് അപ്പുറമാ പ്ലേ പണ്ട. ഓക്കെ വാ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നല്ല ഫേവറേറ്റ് സോങ്സ് നിങ്ങളുടെ സോങ്സ് ഒക്കെ തന്നെ വേഗം മെസ്സേജസ് ഒക്കെ ആയിട്ട് അയച്ചോളൂ 5000097. ഒരാളിങ്ങനെ കണ്ണൊക്കെ രണ്ടും പുറത്ത് വരുന്ന സ്മൈലിലേക്ക് അയച്ചേക്കാണ്. എന്ത് പറ്റി, എൻ്റെ പൊട്ട തമിഴ് കേട്ടിട്ടാണോ? അയ്യോ, എൻ്റെ തമിഴ് അത്രയ്ക്ക് നല്ലതല്ല. അത് കേട്ടിട്ടാണെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോകണം. അതിനോടൊപ്പം എവിടെയാണ് എല്ലാവരും ഉള്ളത്, ഒരു ഫോട്ടോ ഒക്കെ അയച്ചുതരൂ. നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പോൾ കേൾക്കുന്നതെന്നുള്ളത് പറയൂ. എനിക്കും കുറച്ചധികം അപ്ഡേറ്റുകൾ പറയാനായിട്ടുണ്ട്, ഖത്തർ അപ്ഡേറ്റ് പറയാനുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം ചോദിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുക ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM.

0: ഡോമിനോയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ച് നോക്കണേ.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: This is Radio Suno
2: 91.7 FM
1: Qatar's favorite radio station.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: 917 ഈവനിങ്സ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ചും സബ അൽഹമ്മദ് കോറിഡോർ വഴി ഇപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ടൊക്കെ അതുവഴി പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് അതുവഴി പോകണ്ട, നല്ല സ്ലോ മൂവിങ് ട്രാഫിക്കാണ്. ഇത് ഞാനല്ല, എനിക്ക് പറഞ്ഞു തന്നത് നിബു ആണ്. നിബുവിൻ്റെ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അർജൻറ്റായിട്ട് പറയണേ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്, ഈ പറഞ്ഞ ഭയങ്കര സ്ലോ മൂവിങ് ആണെന്ന് പറഞ്ഞു. ഏകദേശം പറയുകയാണെങ്കിൽ സബയിൽ നമ്മുടെ ലക്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, റയാൻ ലക്ത ആ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ ആ സാൽവാർ റോഡ് വഴി, അബോഹമുർ വഴി, അല്ലെങ്കിൽ നേരെ നമ്മുടെ ഇത് റിലീജിയസ് കോംപ്ലക്സിൻ്റെയൊക്കെ ആ ഒരു ഭാഗം വഴി, തുമാമ വഴി, അങ്ങ് എയർപോർട്ട് റോഡിലേക്ക് പോകുന്ന ആ ഒരു ഒരു വഴിയാണ് നല്ല ട്രാഫിക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവഴി ആരെങ്കിലും ഇപ്പോൾ സഭയിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണെങ്കിൽ സബ അൽഹമ്മദ് കോറിഡോർ വഴി പോകേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് ടേക്ക് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഗറാഫ ആ ഒരു ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എക്സ്പ്രസ് റോഡ് വഴി പോകാം. എക്സ്പ്രസ് റോഡ് വഴി പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ജസ്റ്റ് കുറച്ച് എക്സ്പ്രസ് റോഡ് എടുത്തിട്ട് അല്ലെങ്കിൽ സഭയിൽ കയറിപ്പോയി പെട്ടുപോയെങ്കിൽ പോലും ടേക്ക് എക്സിറ്റ് ഫ്രം ദെയർ, എക്സിറ്റ് എടുത്തിട്ട് നമുക്ക് സൽവാർ റോഡ് വഴി നിങ്ങൾക്ക് തിരിഞ്ഞു പോകാം. അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണോ പോകേണ്ടത് അതനുസരിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. അഥവാ വെയ്സ് ചതിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ട്, എങ്ങനെ പോകണം, ഏതാണ് ഈസി റൂട്ട് അഷ്ടമി എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോ 5000917 എനിക്ക് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എവിടെയെങ്കിലും പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതി, അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, അത്ര വലിയ ട്രാഫിക് ഒന്നും അല്ലല്ലോ. അഥവാ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ആ ഒരു വഴിയിലൂടെ പോകുന്നത്, പെട്ടുപോയി, അറിയില്ല വഴി, അറിയില്ല ഇനി എങ്ങോട്ടേക്ക് വളയ്ക്കണം എന്നറിയില്ല, ആ ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഐ വിൽ ഹെൽപ്പ് യു കേട്ടോ. അതിനിടയിൽ കുറച്ച് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് ഇവിടെ കുറച്ച് അധികം ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞില്ലേ ഒരാളുടെ കാര്യം, ദിലോജൻ, ദിലോജൻ ശ്രീലങ്കാവിലിരുന്ന് ദിലോജൻ നമുക്കൂടെ ഇവിടെ ട്രാവൽ പണിയിട്ട് ഇരിക്കാങ്ക. സോ ദിലോജൻ ഒരു സൂപ്പർ സോങ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ദിസ് ഇസ് എ സോങ് ഐ ജസ്റ്റ് ലവ് ദ സോങ് ലിറിക്സ്. സോ അതുകൊണ്ട് ദിസ് സോങ് ഇസ് ഫോർ യു.

കൂട്ടമണി സിനിമയിലെ പാട്ടാണ് ജോ. ഇത് മതിയോ? ഇത് മതി എന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ വേറെയും പാട്ടുകൾ വരുന്നുണ്ട്. ഒരു ചെറിയ വിഷസും കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്നലെ 5th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അബിത ആൻഡ് വർഗീസ്, ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. അപ്പൊ ആനിവേഴ്സറി വിഷസ് മാത്രമല്ല, അതിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടിഫുൾ തമിഴ് സോങ്ങും വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി ഇതൊന്നും അല്ല, ഇതിനിടയിൽ ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണ്, കുറച്ചൊരു ഇഷ്ടമുള്ള കുറച്ച് പണ്ടത്തെ പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ എനിക്കും കൂടി ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചുതരാം. അത്ര പണ്ടത്തെ ഒന്നും അല്ലെന്നേ, വെട്ടം സിനിമയിലെ പാട്ടാണ്.

അപ്പൊ ഈ പാട്ടുകളൊക്കെ തന്നെ വരുന്നുണ്ട്. അതിനോടൊപ്പം എനിക്ക് വലിയൊരു വിശേഷം പറയാനുണ്ട് ഈ പാട്ടുപാടി ആളെ കുറിച്ചിട്ട്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്തോളൂ, അതിന്റെ കൂടെ തന്നെ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ തന്നെ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകൂ കേട്ടോ.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്. ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
1: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിംഗ്സും ബിഗ് ആയിരിക്കണം. ലുനോവിൽ ബിഗ് 5 ഡേയ്സ് ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 ഡേയ്സ് ബിഗ് ഡീൽസ്, ബിഗ് സേവിംഗ്സ്. ലുനു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുനു ഹൈപ്പർ മാർക്കറ്റ് .com ഓൺലൈൻ ആയി ഷോപ്പ് ചെയ്യാം. സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ്സിനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
1: GCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
0: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. 917 evenings.

0: ഇനിയ വചനങ്ങളിലൂടെ. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. 917 ഈവനിങ്സിന്റെ ടൈമാണ്. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, സൂപ്പർ സോങ്സ്, ലോങ് ഡ്രൈവൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പാട്ടുകളാണ് എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് സന്തോഷം കേട്ടോ അത് കേട്ടതിൽ. ലെഞ്ചു, ഹലോ, ഗുഡ് ഈവനിങ്, സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അതിനോടൊപ്പം തന്നെ അടിപൊളിയായിട്ട് പോയേ പറ്റൂ, കാരണം കുട്ടികൾക്കൊക്കെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ കുട്ടികളെ തിരിച്ച് സ്കൂളിലേക്ക് വിടുന്നതിൻ്റെ ഒരു തത്രപ്പാടിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം കുട്ടികളൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, എന്തൊക്കെ പറഞ്ഞു, കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ഒരു സെക്കൻഡ് ടേമിലേക്ക് എത്തുന്നൊരു സമയമായതുകൊണ്ടും ഒക്കെ തന്നെ ആഫ്റ്റർ ദ ബിഗ് ബ്രേക്ക് അവരെ രാവിലെ എണീപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റത് കൊണ്ടും കുറച്ചൊന്ന് ടയേർഡായിരിക്കും കുറേ പേരൻസൊക്കെ. ചില ആൾക്കാർക്ക് കുറച്ച് ദിവസം മുമ്പേ തുടങ്ങി, നേരെ തിരിച്ച് ഇന്നൊക്കെയാണ് മിക്ക സ്കൂളുകളൊക്കെ തന്നെ ഇങ്ങനെ തുറന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികളെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെ ഇന്ന് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ആ ഒരു ക്ഷീണമൊക്കെ മാറ്റിക്കോളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ പബ്ലിക് വർക്ക് അതോറിറ്റി ആയിട്ടുള്ള അഷ്കാൽ അറിയിച്ചിരിക്കുന്നത്, ഇപ്പം മോ ടൂറിസ്റ്റുകളാണെങ്കിലും അല്ലാണ്ട് ഈവൻ കാറിലുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ ഒരു സ്കൂൾ ബസ് അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കുട്ടികളെ കയറ്റുന്ന സമയമാണെങ്കിലും ഇറക്കുന്ന സമയമാണെങ്കിലും ശരി തന്നെ അവർ ആ ഒരു സ്കൂൾ ബസ്സിലേക്ക് ബോർഡ് ചെയ്യാനും അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യാനും അതിൻ്റെതായ സമയമെടുക്കും. അപ്പോൾ ആ സമയത്ത് ഓവർടേക്ക് ചെയ്യാനും അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ അവർ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഫ്രണ്ടിലൊരു സ്കൂൾ ബസ് ഉണ്ടെങ്കിൽ ഓൾവേസ് മേക്ക് ഷുവർ യു ആർ ജസ്റ്റ് ബീയിങ് ലിറ്റിൽ കോഷ്യസ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ പെഡസ്ട്രിയൻ ക്രോസിങ്ങിലൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്ത് നിൽക്കാതെ വാക്ക് വേ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തും കയറുന്ന സമയത്തും നിങ്ങൾ പേഷ്യൻ്റിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തൂടെയൊക്കെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് അവിടുത്തെ എത്രയാണോ സ്പീഡ് ലിമിറ്റ് അത് പാലിക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് ഓർമ്മിക്കുക. സ്കൂൾ ലിമിറ്റുകളൊക്കെ തന്നെ അവിടെ കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ സ്കൂളിലേക്കൊക്കെ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ വീക്കെൻഡ് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഓഫീസിൽ പോയവർക്കും ഹോ ഈ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോണ അവസ്ഥയാന്നേ, ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ മടി പിടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫീസിൽ നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ചില അവധിയുള്ള ദിവസങ്ങളുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് ഡേ അല്ലെങ്കിൽ ആനുവൽ ഡേ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ ഓഫീസിൽ അതേപോലെ ഒരു ഹാപ്പിനെസ് പ്ലേസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അതിപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ഓണേഴ്സിനോടായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ എച്ച് ആർ ആൾക്കാരാണിപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഹാപ്പിനെസ് ലോഞ്ചിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റേഡിയോസിനോട് തന്നെ ഇൻസ്റ്റഗ്രാം പേജിൽ ചെന്നാൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഹാപ്പിനെസ് ലോഞ്ച് എന്ന് പറയുന്ന ഒരു ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഫൺ ആക്ടിവിറ്റി ഫോർ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം എന്ന് പറയാം, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. വി ആർ ദെയർ ടു ഹെൽപ്പ് യു ഗൈസ്. അങ്ങനെ ഒരു വർക്ക് സ്പേസ് അങ്ങനെ ഒരു ഓഫീസിൽ വന്ന് ഞങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഈ പറഞ്ഞ ഒരു വർക്ക് പ്രഷറിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചെറുതായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ കുറച്ചൊരു ഫൺ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഹാപ്പിനെസ് ലോഞ്ച് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇൻ ബിറ്റ്വീൻ പി ടി പീരീഡ് കിട്ടണ പോലൊരു സമയം കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 5000917 മെസ്സേജ് അയക്കേണ്ടത്. അയക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ ആരെയാണോ കോൺടാക്ട് ചെയ്യേണ്ടത് അവരുടെ നമ്പർ അലോങ് വിത്ത് ദ കമ്പനി നെയിം ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 5000917 5000917 കേട്ടോ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
5: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
4: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
7: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
8: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
9: ആകെ സെഡാണ് മോനെ.
10: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
8: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
11: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
12: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
11: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് ക്വിസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: ഈ ഒരു ഈവനിങ് ടൈമിൽ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ എം ജി ലൈവ് ഇൻ ഖത്തറിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. എങ്ങനെയാണ് ടിക്കറ്റ് എന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ ഓണറിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് പ്ലാറ്റിനം ലിസ്റ്റിലൂടെ ടിക്കറ്റുകൾ എടുക്കാൻ പറ്റും കേട്ടോ. ആൻഡ് അതിനോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് കോൺടെസ്റ്റുകളിലൂടെയൊക്കെ തന്നെ വിൻ ചെയ്യാൻ പറ്റും. റേഡിയോസിനോടെ എല്ലാ ഷോസിലും നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ് എന്നും കൂടി ഞാൻ പറയുകയാണ്. അതിനോടൊപ്പം ചില പാട്ടുകൾ ചോദിച്ചുകൊണ്ട് കുറച്ചധികം ആൾക്കാർ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് ഓരോ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വെച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് സങ്കടം വരുവാന്നേ. കാരണം അവരൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ നേരത്ത് ഒരാഗ്രഹം പറയുന്നതല്ലേ. അലൈപായുധയിലെ മഹാലക്ഷ്മി അയ്യർ ആൻഡ് വൈശാലി പാടിയ ഒരു പാട്ട്.

അപ്പൊ കഹോന പ്യാരഹിയിൽ നിന്നും നമ്മുടെ അൽക്കയ്യാക് നിക്കാൻ ഉദിത് നാരായൺ പാടിയ ഈ ഒരു പാട്ട് ഞാൻ വെച്ച് തരാം കേട്ടോ. പക്ഷെ അതിനിടയിൽ ചെറുതായിട്ട് എനിക്ക് ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. അതായത് ഇത് ആക്ച്വലി ഒരു ബോർഡിംഗ് പാസ് സംഭവമാണ്, ഒരു വിശേഷമാണ്. ഭയങ്കര എനിക്ക് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എത്ര പേര് ട്രാവൽ ചെയ്യാൻ നേരത്തെ, അതായത് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ നേരത്തെ ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്? ഞാൻ കൊണ്ടുപോകാറുണ്ടെങ്കിലും ഇറ്റ് ഡിപ്പെൻസ്, ലൈക്ക് ഞാൻ അങ്ങനെ ഹെവി ഫുഡുകൾ കൊണ്ടുപോകാറില്ല ഫ്ലൈറ്റിൽ. അപ്പോൾ അങ്ങനത്തെ ഹെവി ഫുഡ് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്, അവിടെ ഭയങ്കരമായിട്ട് അതിൻ്റെ സ്മെല്ല് വരും. നമ്മുടെ ഫുഡാണെങ്കിൽ പോലും നമ്മളത് തുറക്കുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ബട്ട് ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബിരിയാണി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള റൈസുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയത് ഇത് ഒരാളെന്നല്ല, ഒരു ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. അങ്ങനെ അവസാനം ആകെ മൊത്തത്തിൽ കോമഡി ആയിട്ട് അത് തീർന്നു. അപ്പോൾ ആ ഒരു വിശേഷം എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾ പൊതുവേ കയ്യിൽ കരുതുന്ന സാധനം എന്താണെന്നത് പറയൂ കേട്ടോ. തിരിച്ചു വന്നിട്ട് ഞാൻ ഈ കഥ പറയാം. അപ്പം വേഗം ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി 5000917ലേക്ക്. അതിനിടയിൽ ഹബീറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഖലീഫയിലെ സോങ് ചോദിച്ചിട്ടാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഞാൻ വെച്ചുതരാം കേട്ടോ, ഈ ഒരു രണ്ട് പാട്ട് കഴിഞ്ഞാൽ വെച്ചേരുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കയ്യിൽ കൊണ്ടുപോകുന്ന, സ്ഥിരമായി കൊണ്ടുപോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് യാത്ര ചെയ്തപ്പോൾ നാട്ടിലേക്ക് പോയപ്പോഴോ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴോ കഴിക്കാൻ വേണ്ടി, ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കരുതുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണേ 5000917ലേക്ക്, ഇപ്പം തന്നെ മെസ്സേജ്.

Rate Update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur. ഗോൾഡ് റേറ്റ് എത്രയാണ് ഇപ്പോൾ എന്ന് നോക്കാം. 24 ക്യാരറ്റ് ഗോൾഡ് 536.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 494.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 468.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 404.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവരും ചെറുതായിട്ടൊരു ഗിഫ്റ്റൊക്കെ മേടിക്കാൻ അല്ലെങ്കിൽ നാട്ടിലൊക്കെ പോകുന്നവർക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ സ്കൈ ജ്വല്ലേഴ്സ് വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ഞാൻ ഇനി കുറച്ച് മുൻപ് ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ നാട്ടിലേക്ക് പോകുന്ന സമയമാവാം തിരിച്ചു വരുമ്പോഴാവാം, എന്താണ് പൊതുവെ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാനായിട്ട് കയ്യിൽ കരുതാറുള്ളത്?

0: മിക്ക ആൾക്കാരും ഞാൻ കൊണ്ടുപോകുന്ന സാധനം തന്നെയാണ് പറഞ്ഞത്, ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് അല്ലെങ്കിൽ കപ്പ് ന്യൂഡിൽസ് എന്ന് പറഞ്ഞു. ഞാൻ കപ്പ് ന്യൂഡിൽസ് എപ്പോഴും എൻ്റെ കയ്യിൽ വെക്കാറുണ്ട്, കാരണം ഭയങ്കരമായിട്ട് അങ്ങ് വിശന്നു കഴിഞ്ഞാൽ അഥവാ ഫ്ലൈറ്റിൽ ഫുഡ് ഇല്ലെങ്കിൽ കപ്പ് ന്യൂഡിൽസ് ഇസ് എ സേവിയർ. ഫ്ലൈറ്റിൽ ഫുഡ് എന്തിനാ, ഫ്ലൈറ്റ് ഫുഡ് ഇല്ലേ എന്ന് ചോദിച്ച് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചിലർ ചപ്പാത്തി റോളാക്കും, ചിലർ ബ്രെഡും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ കൂടെ എന്തെങ്കിലും ഫില്ല് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ദാറ്റ്സ് ഓൾ ലൈക്ക് ഭയങ്കര നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ചില ഫുഡ് ഐറ്റംസ് ആണ് അല്ലേ. അപ്പം ഇങ്ങനത്തെ ചില ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ക്യാരി ചെയ്യാറുള്ളത്, നമ്മുടെ ഫെലോ പാസഞ്ചേഴ്സിന് ഡിസ്റ്റേബ് ആവാതിരിക്കാനും അല്ലെങ്കിൽ ഈവൻ നമ്മളുടെ കൂടെ ഉള്ളവർക്ക് പോലും ഷെയർ ചെയ്യണമെങ്കിൽ പോലും ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും. പക്ഷേ റീസെൻ്റ്ലി ഒരു ഏറിയൽ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു എയറിൽ വെച്ച് നടന്ന പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഫാമിലി കേട്ടോ. ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ കുറേ ലൈക്ക് ഒരു ഹ്യൂജ് ഫാമിലിയാണ് ഇവർ. ഈ പറഞ്ഞ ഒരു ഒരു ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം ഇവർ ഭക്ഷണം ഈ പറഞ്ഞ പോലെ എല്ലാവരും അതായത് ഫുൾ ഫാമിലി ഉൾപ്പെടെ അവർ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു പാർട്ടി രീതിയിൽ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് പാർട്ടിക്കൊക്കെ പോയ രീതിയിൽ ഹോം കുക്ഡ് ഫുഡ് ഇതേപോലെ ട്രെയിനിലോ ഒക്കെ തന്നെ കഴിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വന്തം കാറിൽ കഴിക്കുന്ന രീതിയിൽ ഒരു എയർക്രാഫ്റ്റിൽ കഴിക്കാൻ പാടുണ്ടോ, അതും വെന്റിലേഷൻ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് അങ്ങനെ കഴിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം കൊണ്ടുവന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കറികളുണ്ടായിരുന്നു, ഈ പറഞ്ഞ നല്ല പിക്കിൾസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ പറഞ്ഞ നമ്മുടെ മസാലയുടെ നല്ല സ്മെല്ല് വരുന്ന അത്രയും ഇതായിട്ടുള്ള ഫുഡുകളാണ് ഈ പറഞ്ഞ ഒരു ഫുൾ ഫാമിലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല കേട്ടോ, ഈ ഒരു ഫുഡ് കൊടുക്കുന്നതൊക്കെ നമ്മൾ മറ്റേ ഈ പാർട്ടിക്കൊക്കെ ചെല്ലുമ്പോൾ ഓരോ പാത്രം എടുക്കുന്നു, പാത്രത്തിലേക്ക് ഓരോ സാധനങ്ങൾ ഇടുന്നു, അപ്പം ഭയങ്കരമായിട്ടുള്ള ശബ്ദവും ഒക്കെ ആയിട്ട് ആകെ മൊത്തത്തിൽ ആ ഒരു എയർക്രാഫ്റ്റ് പെട്ടെന്ന് ഒരു ഒരു ഒരു വെഡ്ഡിങ് പാർട്ടി അറ്റൻഡ് ചെയ്ത ഒരു എഫക്റ്റിലേക്ക് പോയി പോയി. അപ്പോൾ അതാണ് ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ രണ്ട് രീതിയിൽ, ചിലർ പറയുന്നു നല്ലതാണെന്ന്, ചിലർ പറയുന്നു അത് ആക്ച്വലി നല്ലതല്ലല്ലോ എന്ന്. സോ രണ്ട് ഒപ്പീനിയനും ഉണ്ട്. ഞാനിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി. അറ്റ് ദ സെയിം ടൈം ഐ വാസ് ലൈക്ക് ഇതൊന്ന് നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പോലും തോന്നിപ്പോയി. പക്ഷേ എന്തായാലും ദിസ് ഈസ് എ വെരി വിയേർഡ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി കേട്ടോ.
1: ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്. ബോർഡിംഗ് പാസ്. ഡിയർ പാസഞ്ചേഴ്സ്, ഹാവ് എ സേഫ് ആൻഡ് കംഫർട്ടബിൾ ഫ്ലൈറ്റ്.
0: അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പറഞ്ഞതുപോലെ എയർക്രാഫ്റ്റിൽ പോകുന്ന ടൈമിൽ എന്താണ് കൊണ്ടുപോകാറുള്ളത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ ഒന്നും കയ്യിൽ വയ്ക്കാറില്ല, സാൻഡ്വിച്ച് വരാൻ വെയിറ്റ് ആകും. ഓക്കെ, സാൻഡ്വിച്ച് ആ ശരിയാണ്, അവർ കൊണ്ടുതരാൻ ലേറ്റ് ആകും അല്ലേ, ആ കാര്യം പറഞ്ഞ് മൻസൂൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയും ബുദ്ധിമുട്ടിക്കാതെ പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ September 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
6: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
7: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
8: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM. കേട്ടുക.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിലെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട്ട് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Tamil Fresh.
5: Hatta podo Tamil Paadal.
6: Tamil Fresh Song of the Hour.
7: Fresh.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. ഈ ഒരു ടൈമിൽ നമ്മളെല്ലാവരും ഇങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് പള്ളിച്ചട്ടമ്പയിലെ സോങ് പ്രത്യേകിച്ചും കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഈവനിങ് ടൈമിൽ നിങ്ങളുടെ കൂടെ അഷ്ടമിയാണ് കേട്ടോ ഉള്ളത്. ഞാനേ ഒരു വാർത്ത ഇങ്ങനെ വായിക്കുകയായിരുന്നു. അതായത് കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടു ദിവസം അല്ലെങ്കിൽ എനിക്കൊന്ന് കഴിഞ്ഞ വീക്കെൻഡ് വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ മറ്റോ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ മഴ വരുമെന്ന് പറഞ്ഞു. പക്ഷെ മഴ പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് മഴയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇനി നല്ല രീതിയിൽ നല്ല കടുത്ത നല്ല ശക്തിയേറിയ കാറ്റിന് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ട്യൂസ്ഡേയും വെനസ്ഡേ ആയിരിക്കും ഏറ്റവും നല്ല ശക്തിയേറിയ കാറ്റിന് ചാൻസസ് കൂടുതലുണ്ടാവുക. ഇങ്ങനെയാണ് ഖത്തറിലെ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ സെപ്റ്റംബർ 1, 2 അല്ലേ, ആ ഓക്കെ ട്യൂസ്ഡേ വെനസ്ഡേ. പിന്നെയാണ് റിയലൈസേഷൻ വന്നത്, ഓ ഓഗസ്റ്റ് 30. ഞാൻ ഇന്ന് ആക്ച്വലി ലാസ്റ്റ് ഡേ ഓഫ് ഓഗസ്റ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നാളെ 1st ആന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അയ്യോ ഈ മാസം 31 ദിവസം ഉണ്ടല്ലോ എന്നുള്ളൊരു റിയലൈസേഷൻ വന്നത്. എനിക്ക് എപ്പോഴും ഈ ഓഗസ്റ്റ് മാസത്തിൽ പറ്റുന്നൊരു പ്രശ്നമാണത്. എനിവേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ സെപ്റ്റംബർ 1, 2 ദിവസങ്ങളിൽ നമുക്ക് ഈവൻ വിസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും എന്നും കൂടി പറഞ്ഞതുകൊണ്ട് ദൂരക്കാഴ്ച കുറവുള്ള സമയത്ത് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ടാസ്കുള്ള പരിപാടിയാണ്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും ചൊവ്വാഴ്ചയും ബുധനാഴ്ച ദിവസങ്ങളിലും കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ വണ്ടി ഓടിക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ് കേട്ടോ. അതിനോടൊപ്പം മെറൈൻ വാർണിങ്ങും നൽകിയിട്ടുണ്ട് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സമയത്തേക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യരുത്. സോ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ജസ്റ്റ് ബി കെയർഫുൾ വൈൽ യു ഡ്രൈവ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ചാന്ദ്പൊട്ടിലെ സോങ്ങിലേക്കാണ്. ഷഹബാസ് അമാൻ ആൻഡ് സുജാത ശേഷി പാടിയ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
0: ഇൻ അസോസിയേഷൻ വിത്ത് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ്, നൗ ഓപ്പൺ അറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ്.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

ബാക്ക് ടു ബാക്ക് രണ്ട് ഷഹബാസ് അമാൻ പാട്ട് കേട്ട് വന്നപ്പോഴേക്കും എന്തൊരു രസമല്ലേ, അതിങ്ങനെ കേട്ട് പോകാനായിട്ട്. വെൽക്കം ബാക്ക്, ഇത് അഷ്ടമിയാണ് കൂടിയുള്ളത്. കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM-ൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ അടുത്ത ദിവസങ്ങളിൽ വരുന്ന കുറച്ച് കാലാവസ്ഥ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. എന്തായാലും അടുത്ത കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഖത്തർ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു വൻ ഇവന്റിനെ കുറിച്ചിട്ട് കൂടി എനിക്ക് പറയാനായിട്ടുണ്ട് കേട്ടോ. അതായത് എപ്പോഴും ഓരോരോ സ്പോർട്സ് ഇവന്റ്സ് ആണെങ്കിലും ഒക്കെ തന്നെ ടെക്നോളജി വൈസ് ആണെങ്കിലും ഒക്കെ തന്നെ ഓരോരോ ഇവന്റുകൾ ഖത്തർ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ഫോറമാണ് ഖത്തർ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് 9-ാമത്തെ വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറം. ഓക്കെ, ഇത് നടക്കുന്നത് ഒക്ടോബർ 25 മുതൽ 27, അതായത് രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ഇവന്റ് ആണ്. ആക്ച്വലി ഒരുപാട് പോളിസി മേക്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ് ലീഡേഴ്സ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ ഒരുപാട് പേര് വരുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഭാവിയിൽ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈവൻ ഖത്തറിന് പോലും വലിയ രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയ ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് തന്നെയാണ് യു എൻ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത്തവണ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ള തീമിലാണ് പുതുതായിട്ട് വരുന്ന ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്, അതിനോടൊപ്പം തന്നെ ഗ്രോത്ത് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജി സെക്ടേഴ്സ്, AIയുടെ ഹൈലൈറ്റ്സുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, ക്രിട്ടിക്കൽ ആയിട്ടുള്ള മിനറൽസിനെ കുറിച്ചിട്ടും സസ്റ്റൈനബിൾ ഫിനാൻസിനെ കുറിച്ചും ടൂറിസത്തിനെ കുറിച്ചും കൾച്ചർ, സ്പേസ് എക്കണോമി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവം. അതാണ് ഈ പറഞ്ഞൊരു ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആയിട്ടുള്ള വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറം. സോ ബേസിക്കലി അത് ഖത്തറിൽ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ഇൻ ഫാക്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് ഖത്തർ എന്തായാലും ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് അത് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ബിക്കോസ് യുനോ ഓരോ ഇവന്റുകൾ ഇവിടെ നടക്കുമ്പോഴും ദർ ഇസ് എ ലോഡ് ഓഫ് ഗ്രോത്ത് വിച്ച് ഇസ് ഹാപ്പനിങ്. ആ ഗ്രോത്തിന്റെ ഒക്കെ തന്നെ പാർട്ടാവാനായിട്ട് നമുക്കും പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് സ്പേസ് വെൻ ഇറ്റ് ബിക്കമിങ് ലൈക്ക് എ ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റി കൂടുതൽ വന്നുകൊണ്ട് ഇന്റർനാഷണലി കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് ഓൾ കംസ് ടു അസ് എസ് വെൽ, റൈറ്റ്? അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ആകുന്നൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന് വേണ്ടിയിട്ട് ഖത്തർ ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരം സിനിമയിൽ നിന്നുള്ള സച്ചിൻ വാരിയർ പാടിയിട്ടുള്ള ആ ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ഇപ്പം നേരെ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:22 കേട്ടോ.

0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Everyone, Jyotsna here.
3: You are listening to
2: Radio Suno.
4: You're listening to 917
5: Evenings. 917 Evenings.
6: Presented by Joya Lucas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
6: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.
10: Chennai Beats.
11: Tamil head of the hour.
12: இந்த ஆட்டம் போதுமா குழந்தை.

0: നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: 101.7 FM.
1: Qatar's happiness frequency.
2: Hey, satak, satak, satak, satak, satak, satak, hey.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
1: ഖത്തറിൽ ലൈവായി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Band of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ. സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. അത് പറഞ്ഞപ്പോഴേക്കും 50 മിനിറ്റ്. വെൽക്കം ബാക്ക്. ഇത് 917 ഈവനിങ്സ് ആണ്. അശ്വതിയാണ് കൂടെയുള്ളത്. ഓണാഘോഷങ്ങൾ തീരുന്നില്ല അല്ലെ? നിരവധി ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറയല്ലോ, അയ്യോ, കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത ഒരു ഓണപ്പരിപാടി ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓണം ജിങ്കാലാല തന്നെയാണ്. ലാൽ കേസിന്റെ കൂടെ അതിഗംഭീരമായിട്ട് സഫാരിയിൽ ഞാനത് ആഘോഷിച്ചു. സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. എന്തായാലും അന്ന് അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും പറയാനുള്ള ഒരു ബിഗ് താങ്ക്സ് തന്നെയാണ്. സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. ഇനി നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 4
0: Media and the Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: അതെ, ഒഫീഷ്യൽ റേഡിയോ പാണ്ടറായിട്ട് ഞങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്തായാലും എം ജി ചേട്ടൻ്റെ, അല്ലെങ്കിൽ എം ജി ചേട്ടൻ എന്ന് പറഞ്ഞ ശരിയാവില്ല, എം ജി അണ്ണൻ്റെ അടിപൊളി പാട്ടുകൾ കേൾക്കാനായിട്ടും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ലോഡുണ്ട്. അതിലിപ്പോൾ അടിച്ചുപൊളി വേണമെങ്കിൽ അങ്ങനെ, നേരെ തിരിച്ച് കുറച്ചും കൂടി റൊമാൻറ്റിക് സോങ്സ് വേണമെങ്കിൽ അങ്ങനെ, കുറച്ച് സങ്കടം വരുന്ന പാട്ടുകളാണെങ്കിൽ അങ്ങനെ, എന്താണെങ്കിലും എം ജി പ്ലേലിസ്റ്റിൽ അതുണ്ടാവും. അപ്പോൾ എം ജി ശ്രീകുമാർ ലൈവ് നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പോകുന്നത്. പ്ലേ പ്ലാറ്റിനം ലിസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ടിക്കറ്റുകൾ എടുത്തിട്ടാണ്. അപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിലേക്ക് ചെല്ലുക, ടിക്കറ്റുകൾ സ്വന്തമാക്കുക. അതല്ലെങ്കിൽ സ്കൈ മീഡിയനെയോ അല്ലെങ്കിൽ സൗണ്ട് ഓഫ് സൗത്തിനെയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ദേ വിൽ ഹെൽപ്പ് യു ഗൈസ്. അപ്പോൾ ഇതോടെ പറഞ്ഞുകൊണ്ട് നേരെ പോകുന്ന തരത്തിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്കാണ്, ഹലോ ഭൂമിയിലെ സോങ്ങിലേക്ക്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 8 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആകുമ്പോൾ അഷ്ടമിയാണ് കൂടിയുള്ളത്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ലെന്നേ 4-ാമത്തെ മണിക്കൂറിലേക്ക് എത്തി. എന്തായാലും ഈ ഒരു ടൈമിൽ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻസിനും ഫാമിലീസിനും വേണ്ടി പറഞ്ഞിരിക്കുന്ന കുറച്ചധികം സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും വൈൽ ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം സ്കൂൾ. എപ്പോഴും സ്ട്രെസ് ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട്, കാരണം ഇത് കൊച്ചുങ്ങളുടെ ഒക്കെ തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് പ്രത്യേകിച്ചും സ്കൂൾ ബസ്സുകളിലൊക്കെ തന്നെ അവർ ഡെസിഗ്നേറ്റഡ് ആയിട്ട് സീറ്റ്സിൽ ഇരുന്നതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. അതിനോടൊപ്പം തന്നെ അവർക്ക് സീറ്റ് ബെൽറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രൂ ഔട്ട് ദി ജേർണിയിൽ അവരെ സീറ്റ് ബെൽറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിക്കുക. അതിനോടൊപ്പം ഇപ്പം കുട്ടികളെ ഈ പറഞ്ഞ പോലെ സ്കൂൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടാവും അല്ലേ. അവർ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ സ്കൂൾ ബസ് വന്ന് നിൽക്കുമ്പം അത് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ചാടി കയറും. അതേപോലെ തന്നെ തിരിച്ചും കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നതിന് മുമ്പ് ചാടി ഇറങ്ങാനും ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ക്ലോസ് അറ്റൻഷൻ കൊടുക്കണം. കാരണം ഈ ഒരു ഒരു സ്കൂൾ ബസ് മൂവ് ചെയ്യുന്നതിനിടയിൽ ഈ പറഞ്ഞ പോലെ എടുത്ത് ചാടുമ്പോഴോ കയറുമ്പോഴോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ക്രോസിംഗ് ദി റോഡ്, അതും നല്ല രീതിയിൽ കംപ്ലീറ്റ്ലി ഒരാളുടെ ഇപ്പം കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗൈഡൻസോടുകൂടി തന്നെ അവരെ റോഡ് ക്രോസ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, എഡ്ജ് ഓഫ് ദി റോഡുകളിൽ കുട്ടികൾ ഈ പറഞ്ഞ പോലെ സ്കൂൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. അവർക്ക് എവിടെയാണോ കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രോപ്പർ സ്ഥലം, അതിനനുസരിച്ചിട്ടായിരിക്കണം ഡ്രൈവേഴ്സ് ആണെങ്കിലും ഈവൻ കൂടുതലുള്ള കണ്ടക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ അവർ അതിനനുസരിച്ചിട്ടായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. കുട്ടികൾ ഈ എഡ്ജ് ഓഫ് ദി റോഡിൽ പോയി നിന്ന് സേഫ് അല്ലാത്തൊരു സ്ഥലത്ത് പോയി നിൽക്കുന്നത് മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ആ ഒരു സേഫ്റ്റി ഏറ്റവും പ്രധാനമായിട്ട് മുൻഗണന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ MOI ഇപ്പം നിർദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൂടി പറഞ്ഞുകൊണ്ട് നീ അടുത്ത് പാട്ടിലേക്ക് പോകണം. ഹൃദയം സിനിമയിലെ പാട്ടിലേക്കാണ് പോകുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് 38 സെക്കൻഡ് ആയി. വാ, കൂടിയുള്ളത് അഷ്ടമിയും.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ,
3: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: You are listening to Radio Suno 91.7 FM,
5: Qatar's favorite radio station.
4: Chennai beats.
6: Tamil head of the hour.
7: In the art of podumakkolanda

അന്യനിൽ നിന്ന് മോസുകുമാരി ഈ സോങ് ഒക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഒരുപാട് സ്നേഹത്തോടെ ഒരു വിഷസ് ഓക്കെ, ഈ ഒരു വിഷസ് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായി ഇവിടെ മെസ്സേജസും കാര്യങ്ങളൊക്കെ തന്നെ അയക്കുന്നുണ്ടായിരുന്നു ഒരാള്. അപ്പൊ അതുകൊണ്ട് ഞാനും ഇങ്ങനെ വിചാരിച്ചു ഓക്കെ ഉറപ്പായിട്ടും പറയാം, കാരണം രാവിലെ മുതൽ എനിക്ക് തോന്നുന്നു റേഡിയോയിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതൊന്ന് പറയണേന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഷുവർ, ഞാൻ ഈവനിങ് ആണെങ്കിലും ഇപ്പൊ പറയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആക്ച്വലി എനിക്ക് മെസ്സേജ് അയച്ചത് മനു ആണ്, മനു ജോണിന്റെ മെസ്സേജാണ് വന്നത്. സോ ഒരു വെഡിങ് ഇന്ന് നടന്ന വെഡിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട്, ആളുടെ ബോസിന്റെ മകളുടെ വെഡിങ് ആണ് നാട്ടിൽ വെച്ച് നടന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് വിഷസ് ഒക്കെ കൊടുക്കണേന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് ഓക്കെ പേര് പറയൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് പേരൊക്കെ അയച്ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മനു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ സുഹൃത്തിനെ കുറിച്ചിട്ടാണെന്നുള്ള കാര്യം. എനിക്ക് ഈ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല, ബിക്കോസ് ഓണം സീസൺ ആയതുകൊണ്ടാണ് പോകാൻ പറ്റാഞ്ഞത്. ഇന്ന് രാവിലെ ആയിരുന്നു വിവാഹം, അതിഗംഭീരമായിട്ട് നടന്നൊരു വെഡിങ് ആണ്. അമാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ രാജേഷ് രാജൻ്റെ മകൾ ഭാനുശ്രീ രാജേഷ്, ഭാനുവിൻ്റെ വെഡിങ് ആയിരുന്നു. എൻ്റെ കൂടെ 5-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സുഹൃത്തിന് ഭാനുവിന് ഒരു ഹാപ്പി വെഡിങ് ആക്ച്വലി ഞാൻ വിഷ് ചെയ്യാണ്. ഹാപ്പി മാരീഡ് ലൈഫ് ഒക്കെ രാവിലെ ഞാൻ കൊടുത്തു കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ ഇവർ റേഡിയോയിലൂടെയും കൂടി ഭാനുവിനും അതുപോലെ തന്നെ ഭാനുവിൻ്റെ വരനും കൂടി നമ്മൾ വിഷസ് കൊടുക്കുകയാണ് കേട്ടോ. സോ അതുകൊണ്ട് അമാനി ഗ്രൂപ്പ്, അമാനി ടി വി ആർ ഗ്രൂപ്പിൽ നിന്ന് വിഷസ് പറയണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഡാർവിൻ ആൻഡ് ഭാനുശ്രീ വിഷിംഗ് യു ബോത്ത് എ ഹാപ്പി ഹാപ്പി ഹാപ്പി മാരീഡ് ലൈഫ് ഫ്രം റേഡിയോ സുനോ, ഫ്രം മൈസെൽഫ് ആൻഡ് ഓൾസോ ഫ്രം അമാനി ടി വി ആർ ഗ്രൂപ്പിൻ്റെ എല്ലാ സ്റ്റാഫുകൾക്കും ഒക്കെ തന്നെ ഈ ഒരു വിഷസ് ഈ ഒരു പങ്കുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു ഒരു കൂട്ട വിഷയമാണ് അങ്ങോട്ടേക്ക് പറയുന്നത്. ഒപ്പം തന്നെ നല്ലൊരു പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സോങ് കൂടി നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്.

അപ്പൊ എന്തായാലും ബോസിന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വിഷസ് പറയാൻ വേണ്ടിയിട്ട് എന്നെ ആ ഒരു ദൗത്യം ഏൽപ്പിച്ച മനുവിന് താങ്ക് യു സോ മച്ച്. എനിക്ക് വെട്ടതിരിക്കണ്ടല്ലോ, അയ്യോ ആള് പറഞ്ഞത് ഇന്ന ആളെ കുറിച്ചിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഷോക്കായി പോയി. എന്തായാലും താങ്ക് യു സോ മച്ച് മനു, ഞാൻ ആ വിഷസ് ഓൺ എയറിൽ പറയാൻ വിട്ടുപോയിരിക്കുകയായിരുന്നു. എന്തായാലും എനിക്കും പറയാൻ പറ്റി. ആൻഡ് ഓഫ് കോഴ്സ് സോളോയിൽ ഈ ഒരു പാട്ടിലേക്ക് തന്നെ പോവാണ്. സോ അഗെയിൻ വൺസ് അഗെയിൻ വിഷിംഗ് ബാനു ആൻഡ് ഡാർവിൻ എ ഹാപ്പി മാരിഡ് ലൈഫ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ കുറച്ചധികം പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഓണാഘോഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കിവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. ആർ കെ പാമ്പൂർ നമ്മുടെ ഇവിടെ സഫാരിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഓണം ജിങ്കാലാലയുടെ ഫോട്ടോസൊക്കെയാണ് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നു അല്ലേ, ഒരുപാട് സന്തോഷം അത് കണ്ടതിൽ. എന്തായാലും തൃശ്ശൂർക്കാരെല്ലാവരും മിക്ക ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്നറിഞ്ഞു. സൂപ്പറായിട്ടുള്ളൊരു പ്രോഗ്രാമുമായിരുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു അടുത്തൊരു പാട്ടിലേക്ക്.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
0: യു ആർ ലിസണിംഗ് ടു
3: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: ഓരോ പുതിയ പുതിയ സെറ്റിങ്സ് എല്ലാണെങ്കിലും ഒക്കെ വരുന്ന അപ്ഡേഷൻസ് കാണുമ്പോൾ അതും എനിക്ക് ഈ പറഞ്ഞപോലെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ തോന്നാറുണ്ട് കേട്ടോ. അതുപോലെ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഏറ്റവും സേഫ്റ്റിക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് അപ്ഡേഷൻ തന്നെയാണ് ഇത്. സോ വെൽക്കം ബാക്ക്. ഇത് 9-1 സുമനിക്കും നിങ്ങൾക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. വാട്സപ്പിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. വാട്സപ്പ് എന്ന് പറയുമ്പോൾ വേൾഡിൽ തന്നെ മോസ്റ്റ് പോപ്പുലർ മെസ്സേജിങ് പ്ലാറ്റ്ഫോമാണ്. എല്ലാവരും വാട്സപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഡിജിറ്റൽ സെക്യൂരിറ്റിയുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ വൺ സ്റ്റെപ്പ് ടുവേർഡ്സ് ലൈക്ക് ഡിജിറ്റൽ സെക്യൂരിറ്റി എടുത്തിരിക്കുകയാണ്. കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പുതിയൊരു സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടുകളൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ ഫ്രോഡുകളും അനോണിമസ് ആയിട്ടുള്ള കോൾസും ഒക്കെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബയോമെട്രിക് പാസ്വേഡുകൾ, പാസ് കീ, അല്ലെങ്കിൽ ഈവൻ ടു ഫാക്ടർ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് കീസും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നൊരു കാര്യമാണ് ഫേസ് ഐ ഡി ആണെങ്കിലും വീണ്ടും പാസ്കോഡ്, അത് സ്ക്രീൻ ലോക്കിൻ്റെ പാസ്വേഡിൽ റിലേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അടുത്തതായി വന്നിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ലൈക്ക് കോൾസും കാര്യങ്ങളും വരുന്ന സമയത്ത് എല്ലാ ഇൻഫർമേഷൻസും, അതായത് ഈ കോള് വരുന്ന സമയത്ത് തന്നെ സ്ക്രീനിൽ അസൂൺ എസ് ദ കോൾ കംസ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് വരിക എന്നുള്ളൊരു സംഭവത്തിലേക്കാണ് നമ്മുടെ വാട്സപ്പ് പോകാനായിട്ട് പോകുന്നത്. സോ ഇപ്പം കറൻ്റ്ലി ഉള്ള ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ യു പിൻ, അതായത് 6-ഡിജിറ്റ് പിന്നാണെങ്കിലും ഈവൻ മറ്റ് പല പാസ്വേഡുകളാണെങ്കിലും ഒക്കെ തന്നെ ഹാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പക്ഷേ നിങ്ങളിപ്പം അറിയാണ്ടായിരിക്കും കോൾ എടുത്ത് പോകുന്നത്. സോ ആ കോളിൽ നിന്നും അല്ലെങ്കിൽ അനോണിമസ് ആയിട്ട് വരുന്ന മെസ്സേജ്, കോൾ ഫീച്ചേഴ്സ്, സ്ക്രീൻ നമ്മളുടെ കയ്യിൽ എടുക്കുക, ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒന്ന് ചെറുതായിട്ട് ഈ പറഞ്ഞ സെക്യൂരിറ്റി ഒന്ന് ടൈറ്റൻ ആക്കാനായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പുതിയൊരു എക്സ്പെക്റ്റഡ് ഫീച്ചർ വരാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു പ്രൈവസിക്കും അതുപോലെ അക്കൗണ്ട് സെക്യൂരിറ്റിക്കും എല്ലാ രീതിയിലുള്ള ഒരു ഈക്വൽ ഇമ്പോർട്ടൻസും നൽകുന്നുവെന്നും അതിനോടൊപ്പം തന്നെ എല്ലാ ഡിജിറ്റൽ സ്റ്റാൻഡേർഡ്സും നിലനിർത്തിക്കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് പോകുന്നത് എന്നാണ് ഇപ്പോൾ വാട്സപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം നല്ല കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ സേഫ്റ്റി തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. എന്തായാലും അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് എനിക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. എല്ലാവരും അതിഗംഭീരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള സോങ്സ് ഒക്കെ തന്നെ കേട്ട് മുന്നോട്ടേക്ക് പോകുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിനോ മെലഡീസിലും നല്ല നല്ല പാട്ടുകൾ വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നാളെ വൈകുന്നേരം വീണ്ടും നമുക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ് എവ്രി വൺ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
5: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
6: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
7: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: 917 evenings.

0: ഹലോ, ഗുഡ് ഈവനിങ്. യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ, സുനോ മെലഡീസ് ഇൻ ദ ടൈം. കൂടെയുള്ളത് ബോബിയാണ്. സുനോ മെലഡീസിലൂടെ നല്ല പാട്ടുകളൊക്കെ കേട്ട് കേട്ട് കൂട്ടുകൂടാനുള്ള സമയമാണ്. വീണ്ടും ഒരു വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞെത്തിയൊരു ദിവസം അല്ലേ. എന്തായാലും പതിവ് പോലെ തന്നെ ഞാൻ പറയുന്ന പോലെ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കഴിഞ്ഞ് നമ്മുടേതായൊരു സമയത്തിലേക്ക് കടക്കുന്ന ഒരു ടൈമാണ് ദ പീസ്ഫുൾ ടൈം, മീ ടൈം, അവർ ടൈം എന്നൊക്കെ പറയുന്ന പോലെ ഇത് സുനോ മെലഡീസിന്റെ ടൈമാണ്. ഇന്ന് സുനോ മെലഡീസ് ഇളയരാജ സാറിന്റെ ഒരു പാട്ടിലൂടെ തുടങ്ങാം എന്ന് വിചാരിച്ചു. ഒരുപാട് പേരുടെ ഒരു ഫേവറേറ്റ് സോങ് തന്നെയാണ് സത്യ എന്ന കമൽഹാസൻ സാറിന്റെ മൂവി. വാലി സാറിന്റെ വരികളാണ്. രാജസാറും വാലിയും അതുപോലെ രാജസാറും വൈരമുത്തും ഒക്കെ ഒന്നിക്കുമ്പോൾ ഇവരുടെ ഈ ലിറിക്സ് എഴുതുന്ന സെഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഇതില് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ആക്ച്വലി സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത് വെച്ചിരുന്നതല്ല. ഇത് രാജസാർ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡിയോ പ്രോജക്ട്, ഒരു ആൽബം പ്രോജക്റ്റ് ആയ ഹൗ ടു നെയിം ഇറ്റ് എന്ന ഒരു ആൽബം ഇറക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യാൻ കമ്പോസ് ചെയ്തിരുന്ന ഒരു ട്യൂണാണ്. പിന്നീട് ഇത് കമൽഹാസൻ സാർ കേൾക്കുമായിരുന്നു. പിന്നീട് ഉണ്ടായ കഥ രാജസാറിലൂടെ തന്നെ നമുക്ക് കേൾക്കാം.
1: അപ്പൊ ഇന്ന് ഒരു പീസ് ഇരിക്കെ അത് റെക്കോർഡ് പണല്ല നാന ഒരു പീസ് അപ്படி ஒரு பீஸ் இருக்கு ரொம்ப நல்லா இருக்கே நமக்கு பாட்டா போட்டலாமே அப்படின்னா அப்படியா இது பாட்டா பாடுறதா இருந்தா லதாஜி தான் பாடணும் ஓகேவா அப்படின்னு ஓகே பரவாயில்லைக்கிறேன் லதாஜி வராங்க வாலி சாரு உட்கார்றாரு பாட்டு எடுத்துருக்கு என்னையா டியூன்னு கேட்டாரு என்னையா நீ இது வந்து லதாஜி பாடுறாங்க அதனால தமிழ் வந்து கஷ்டமா இருக்கும் அதனால திரும்ப திரும்ப இந்த வார்த்தைகள் வருவேன் அதான்யா ரெட்டை கழுவேன்னு சொல்லுவாங்க அத ஓஹோ அப்ப ரெட்டை கழுவே ரெட்டை கழுவியாவே நீங்க எழுதிட்டீங்கன்னா அவங்களுக்கு அதாவது கலகலகலை கிளகலகல அந்த மாதிரி எழுதிட்டீங்கன்னா நல்லா இருக்கும் எந்த இடத்துல கலகலை வரணும் கலகலகலான அப்படின்னா ஈஸியா இருக்கும் உங்களுக்கு வேர்ட்ஸ் தப்பாது அப்படின்னு சொன்னா அவர் உடனே எழுதினாரு சரி அப்போ வடையோசை கலகலவனவன் ஆரம்பிக்கலாமா வடையோசை கலகலகலவன கவிதைகள் படிக்கிறது கொடு கொடு என்றால் காற்று வீசுவே அப்படி எழுதின உடனே லதாஜி வர்றாங்க பாட்டு சொல்லி கொடுத்தா அப்படி உடம்பெல்லாம் நடுங்குது அவங்களுக்கு இது எப்படி நான் பாட பண்ண பாடி முடிச்சுட்டு ரெக்கார்ட் பண்ணிட்டு வெளியில வந்த உடனே பாட்டை கேட்டா

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ സുനോ മെലഡീസിന്റെ ടൈം കൂടെയുള്ളത് ബോബിയാണ്. കിളിച്ചുണ്ടൻ മാമ്പഴം ഒരിക്കലും ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേരൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. ഇപ്പത്തെ കാലത്താണെങ്കിൽ സിനിമാ പേരുകളൊക്കെ ഓരോന്ന് വരുന്നത് കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. 2003 പ്രിയദർശൻ സാറിന്റെ സിനിമയാണല്ലോ. ഇതിന്റെ പാട്ടുകൾ നമുക്കറിയാം വിദ്യാജിയാണ്, പാട്ടിന്റെ വരികൾ എഴുതിയേക്കുന്നത് ബി ആർ പ്രസാദാണ്. ബി ആർ പ്രസാദ് സത്യത്തിൽ മറ്റൊരു സിനിമയുടെ കഥയുമായി പ്രിയദർശൻ സാർ ഒന്നിച്ചൊരു സിനിമ എടുക്കാം എന്നുള്ളൊരു പ്ലാനോട് കൂടി പോയിട്ട് പിന്നെ ലിറിസിസ്റ്റ് ആകേണ്ടി വന്ന ഒരാളാണ്. ഇത് കഥ എന്താന്ന് ബി ആർ പ്രസാദ് സാർ തന്നെ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം.
1: ഒരു ദിവസം യാദൃശ്ചർ വിളിക്കുന്നത്, ഞാനും പ്രിയദർശനും ഞാനും ശ്രീനിവാസനും ഒക്കെ ഉണ്ട് അവിടെ, അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ആന്റണി വരുമ്പോൾ അവർ വിളിക്കുന്നു ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ ആലപ്പുഴ ടൗണിൽ ഉണ്ടായിരുന്നു, ഞാൻ ചെന്നു ചെന്നപ്പോഴോട് പറഞ്ഞു മൊത്തം മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കഥയാണ്, എല്ലാ പാട്ടുകൾക്കും ഒരു മാപ്പിളപ്പാട്ടിന്റെ ചായ ഉണ്ടാവണം, വിദ്യാസാറിന് മ്യൂസിക് എന്ന് പറഞ്ഞു. ഞാൻ എന്താ വിട്ടിരിക്കും, ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചല്ല, വെറുതെ. അപ്പൊ അവിടെ മദ്രാസ് ചെല്ലാൻ പറഞ്ഞു ചെന്നപ്പോഴും എന്നോട് ആദ്യം പറഞ്ഞു ചുമ്മാ ഒരു പാട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞു. ഓവർ കോൺഷ്യസ് ഉണ്ട് നമ്മൾ, അല്ല ശരിയാകും ശരിയാകും. അപ്പൊ എന്നോട് പറഞ്ഞു ടൂണൊന്നും ഇല്ല, സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞത് എഴുതുകൊണ്ട് വന്നു. ഞാൻ ലൈലത്തുൽ ഖദറിലെ നേർത്ത നിലാവല പോലെ എന്നൊക്കെ എഴുതി ടൂണൊന്നും ഇല്ല, അത്രയും കഠിനമായ അറിവ് വളരെ വേറെ. നമുക്ക് മഞ്ചെന്ന് കൽബെന്ന് എന്നൊക്കെ പറയുന്നത് ആ മാതിരിയുള്ള വാക്കുകൾ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ടൂൺ ഇടാതെ ആദ്യം പറഞ്ഞ എഴുതാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ചുമ്മാ ഒരു സാധനം എഴുതുകയാണ്, മറ്റേ കസവിന്റെ തട്ടമിട്ട് ടൂണിലാണ് എഴുതി പാട്ട്. വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മഞ്ച കൂന്താലി
2: ചോദിക്കാം.
1: എന്നിട്ട് സ്ക്രിപ്റ്റിൽ അതെടുത്തു, സ്ക്രിപ്റ്റിൽ ആ ഗ്രാമത്തിന്റെ പേര് കൂന്താലി.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: सुनो मेलोडीज
1: റേഡിയോ സുനോ ബോബിയാണ് സുനോ മെലഡീസില്. വിദ്യാജി ഈ അടുത്ത് പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട്. നമ്മള് ഈ അടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ കേട്ടിട്ട് പാട്ടുകളുടെ അവസാനം ഒരേ വാക്ക് പോലെ വരിക ഇല്ലേ? ഇപ്പം കല്യാണ തേനിലയിൽ നമുക്കറിയാം എല്ലാം ലായിലാണ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഉമ്മരത്തെ ചെമ്പകത്തെ എന്നുള്ള പാട്ട് മര്യാദ രാമനിലെ എല്ലാം തേ കാ വെച്ചിട്ടുള്ള എൻഡിംഗ് ആണ്. പക്ഷേ വിദ്യാജി അഴകിയ രാവണൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അങ്ങോട്ട് ഒരു പോപ്പുലർ ആയിരുന്നില്ല. ഈ ഇങ്ങനെ ഒരേപോലുള്ള ഒരു രീതിയിൽ എൻഡ് ചെയ്യുന്ന പാട്ടുകൾ എന്നുള്ള ഒരു ട്രെൻഡ് വന്നിട്ടില്ല. തമിഴിലൊക്കെ ഉണ്ടായിരുന്നു. വിദ്യാജി കൈതപ്രം സാറിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു വാക്ക് തന്നെ പല രീതിയിൽ ഉപയോഗിക്കുന്നത് അതിവിടെ ട്രെൻഡിങ് ഉണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ കൈതപ്രം സാർ പറഞ്ഞു എന്റെ ഓർമ്മയിലില്ല. അപ്പൊ വിദ്യാജി പറഞ്ഞു, ഒന്ന് നമുക്ക് അങ്ങനെ ഒരു വാക്കെടുത്തിട്ട് പല പല രീതിയിലാക്കി ഒന്നൊരു പാട്ട് ചെയ്താലോ എന്ന്. കൈതപ്രം സാർ ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഇപ്പൊ എടുക്കാനാണെങ്കിൽ മനസ്സിലാതെ എപ്പോഴും വരുന്ന എന്തായിരിക്കും? മഴ. എന്നാ പിന്നെ മഴ തന്നെ പിടിക്കാമെന്നായി. അങ്ങനെ അവരൊരു പാട്ടിൽ പവിഴ മഴയും വർണ്ണ മഴയും പനിനീർ മഴയും കണ്ണീർ മഴയും തെളിനീർ മഴയും പൂന്തേൻ മഴയും ഇളനീർ മഴയും അങ്ങനെ മഴയോട് മഴയാക്കി അഴകിയ രാവണന്റെ പാട്ടുണ്ട്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോൺ. സുനോ മെലഡീസിന്റെ ടൈം കൂടെ ഉള്ളത് ബോബിയാണ്. മണിരത്നം സർ എല്ലാവരുടെയും ദ ഓൾ ടൈം ഫേവറേറ്റ്, ദ ലെജൻഡ്. റൊമാന്റിക് മൂവീസിന്റെ ദ കിങ് എന്ന് പറയുമെങ്കിലും അദ്ദേഹം എടുത്തേക്കുന്ന സബ്ജക്റ്റുകൾ ഇസ് സോ വേഴ്സറ്റൈൽ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എടുക്കാൻ ചില്ലറയൊന്നുമല്ല അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്നത്. ഒന്ന്, അദ്ദേഹം ആദ്യമായിട്ട് എടുത്തത് കന്നഡയിലും കൂടെയാണ്. അദ്ദേഹത്തിന്റെ MBA പഠനം കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ രണ്ട് ഫ്രണ്ട്സാണ് അദ്ദേഹത്തിനെ ഒരു സ്ക്രിപ്റ്റ് കോറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്, അതും കന്നഡയില്. അങ്ങനെ അത് സ്ക്രിപ്റ്റ് ഒക്കെ ഫിനിഷ് ചെയ്തു. വിഷ്ണുവർദ്ധനും ലക്ഷ്മിയും അംബരീഷും ഒക്കെ ആയിരുന്നു അഭിനയിക്കേണ്ടിയിരുന്നത്. പക്ഷെ സിനിമ ഷൂട്ട് കഴിഞ്ഞില്ല, സിനിമ അങ്ങനെ പാതി വഴി നിർത്തി. അത് കഴിഞ്ഞ് മണിരത്നം സാർ തന്നെ തീരുമാനിച്ചു, ഞാനായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു, സ്ക്രിപ്റ്റും ഞാൻ തന്നെ എഴുതുന്നു. അങ്ങനെ ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതി. അത് കഴിഞ്ഞ് ഇതും എടുത്ത് അദ്ദേഹം കമൽഹാസൻ സാറിനെ കാണാൻ പോയി. എന്നാൽ കമൽഹാസൻ സാർ പറഞ്ഞു, ഞാൻ

0: ഇതിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണം. അതിന് നിങ്ങൾ ഒരു നല്ല സ്ക്രിപ്റ്റ് റൈറ്ററിനെയും ഒരു പ്രൊഡ്യൂസറിനെ ഒക്കെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ കെ ബാലചന്ദ്ര സർ, ഭാരതി രാജ, മഹേന്ദ്രൻ ഒന്നും വർക്ക്ഔട്ട് ആയില്ല. അത് കഴിഞ്ഞ് സിനിമയുടെ ഷൂട്ട് എടുക്കുമ്പോഴേക്ക് കമൽഹാസൻ സാർ മറ്റ് സിനിമകളിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് തിരക്കായപ്പോൾ ഇതിൽ നിന്നും മാറി. പിന്നെയും കുറെ പ്രൊഡ്യൂസേഴ്സിനെ അന്വേഷിച്ച് മണിരത്നം സാർ നടന്നു. അവസാനം അദ്ദേഹത്തിന്റെ അങ്കിള് തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ലോ ബഡ്ജറ്റ് സിനിമയായിരിക്കണം. പിന്നെ അതിലേക്ക് അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയൊക്കെ കൊണ്ടുവരികയും ഫൈനലി മെയിൻ ലീഡ് ചെയ്യാൻ അനിൽ കപൂറിനെ കാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് പല്ലവി അനുപല്ലവി എന്ന ചിത്രം സംഭവിക്കുന്നത്. അനിൽ കപൂറിന്റെ കന്നഡയിലെ ആദ്യ ചിത്രം എന്നാണ് ഇതിന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറച്ചു നാൾ മുമ്പ് ഒരു പ്രോഗ്രാമിന് അദ്ദേഹം ഇതുപോലൊരു കന്നഡ പ്രോഗ്രാമിന് വന്നപ്പം, സ്റ്റേജിൽ വന്നപ്പം ഇതിലൊരു ഫേമസ് സോങ് സിംഗർ വിജയപ്രകാശിനൊപ്പം സ്റ്റേജിൽ പാടുന്നത് ഞാൻ കണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് തോന്നി.
1: I did a film called Pallavi and a Pallavi. And how can, I'm sure you all remember the great song by the great legendary music director, Ilaiyaraja. Can you hum it please, a bit?
2: Sir, I'm going to sing the song. But you know, let me tell you a secret. He was humming the song and it was sounding so beautiful. Sir, aap hum kariye aur hum gaayenge.
1: Thoda sa sur dijiye mujhe.
2: Aha. La la la, la la la. La la la, la la la.

വെൽക്കം ബാക്ക് ടു റേഡിയോ സോണോട്സ് ആൻഡ് മെലഡീസിന്റെ ടൈം. കൂടെയുള്ളത് ബോബിയാണ്. ഇനി നമുക്കൊരു ക്യാമ്പസ് മൂവിയിലേക്ക് പോവാം അല്ലേ. ക്യാമ്പസ് മൂവി എന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമകൾ ഓർമ്മ വരുമെങ്കിലും ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറി ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് തന്ന, അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മനോഹരമായ ഗാനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുവന്ന് തന്നത് ഫാസിൽ സാറിന്റെ അനിയത്തി പ്രവാകർ. കുഞ്ചാകബോബൻ എന്ന നായകനെ നമുക്ക് ലഭിക്കുന്നു, ബാലതാരത്തിൽ നിന്ന് നായികയെ ശാലിനിയെ നമുക്ക് കിട്ടുന്നു. ഇപ്പൊ ആലോചിക്കുമ്പം ഈ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞ വാക്ക് അനിയത്തി പ്രാവിന് ഉപയോഗിക്കാവോന്ന് അറിയില്ല. ഇപ്പോഴും ഞാൻ ഇരുന്ന് കാണും ടി വിയിൽ വന്നാൽ, ചിലവർക്ക് ഇത് പൈങ്കിളി ആയിട്ട് തോന്നും. പക്ഷെ പ്രണയത്തിന് ഇപ്പോഴും ഒരു പൈങ്കിളി ഉണ്ടല്ലോ. ഈ അടുത്ത് ചാക്കോച്ചന് റിപ്പീറ്റ് ചെയ്ത് കാണാൻ ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ സിനിമകളുടെ പേര് പറയാൻ പറഞ്ഞപ്പം അനിയത്തി പ്രാവ് തീർച്ചയായും കാണില്ല എന്നാ പറഞ്ഞത്. അത്ര ബോറായിട്ടാണ് ഞാൻ അഭിനയിച്ചേക്കുന്നത്. അതിലെ ക്ലൈമാക്സിൽ ലളിതാമ്മയുടെയും ശ്രീവിദ്യാമ്മയുടെയും അഭിനയം കൊണ്ട് മാത്രം ചായ ഒരു സിനിമയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ആ കാലഘട്ടത്തിന് വേണ്ടിയതെല്ലാം ആ സിനിമയിൽ ഉണ്ടായിരുന്നു. 25 വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ സിനിമ കാണുമ്പോൾ എവിടെ നിന്നില്ലാത്തൊരു ഇഷ്ടം നമുക്ക് അതിനോട് വരാറുണ്ട്. പ്രത്യേകിച്ച് അവസാനിപ്പിച്ചൻ സാർ ഒരിക്കൽ ഗാനങ്ങളോട്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like
5: you're home. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
6: എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
7: You are listening to
6: റേഡിയോ സുനോ 91.7 FM.

യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോൺ. സുനോ മെലഡീസിന്റെ ടൈം കൂടെയുള്ളത് ബോബിയാണ്. സുനോ മെലഡീസിലൂടെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഷാരൂഖ് ഖാൻ എന്ന ആക്ടറിനെ കുറിച്ച് പറയുമ്പോൾ കുറെ റൊമാൻറ്റിക് സോങ്സും മൂവിയും ഒപ്പം അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ പോസും കൂടെ വരും. ശരിക്കും സിഗ്നേച്ചർ പോസിന്റെ പിന്നിൽ ഒരു കഥയും ഉണ്ട്. അതായത് അദ്ദേഹം ആദ്യമായിട്ട് ഹെവി സ്റ്റെപ്സിൽ ഡാൻസ് ഒക്കെ കളിച്ച് ചെയ്യുന്ന പാട്ട് ബാസിഗറിലാണ്. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്തു, ഒരു 4-5 ദിവസത്തെ റിഹേഴ്സലൊക്കെ ചെയ്തിട്ടാണ് ഫൈനൽ ഷൂട്ടിന് വരുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ റിഹേഴ്സൽ ചെയ്തിട്ട് ഷൂട്ടിന് വന്നപ്പം റിഹേഴ്സലിൽ എന്താണോ ചെയ്യുന്നത് അതിന്റെ എല്ലാ നേരെ വിപരീതമാണ് ഷോട്ടിന്റെ ടൈമിൽ വരുന്നത്. ഒന്നും ശരിയാവുന്നില്ല, ആവശ്യത്തിലേറെ ചിത്രം കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം തീരുമാനിച്ചു ഒരൊറ്റ സോങ്സിനും റിഹേഴ്സലിന് ഞാൻ പോകത്തില്ല. അദ്ദേഹം ഷൂട്ടിന് ചെല്ലുന്നു, കൊറിയോഗ്രാഫറിനോട് പറയുന്നു നിർത്തി നിർത്തി എനിക്കൊന്ന് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ 2 ലൈനോ 3 ലൈനോ ഒക്കെ സ്റ്റെപ്സ് കാണിച്ചു കൊടുത്ത് അപ്പൊ തന്നെ ഷൂട്ട് ചെയ്ത് അപ്പൊ തന്നെ എടുക്കുന്നു. അല്ലാണ്ട് പ്രീ റിഹേഴ്സൽ എന്ന പരിപാടി അദ്ദേഹം നിർത്തി. ഇനി ഭയങ്കര ഡിഫിക്കൽട്ട് സ്റ്റെപ്സ് ഒക്കെയാണ് കൊറിയോഗ്രാഫർ ഇടുന്നതെങ്കിൽ ബാക്ക് ഡാൻസേഴ്സിനോട് ചെയ്യാൻ പറഞ്ഞ് 2 കൈകൾ അദ്ദേഹം ഇങ്ങനെ നിവർത്തി അങ്ങോട്ട് വെക്കും.

0: सुनो 91.7 FM Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal.
4: 917 Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
5: and
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോമാലിറ്റീസിന്റെ ടൈം. കൂടെയുള്ളത് ബോബിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ചില ആക്ടേഴ്സിനെ കൺസിഡർ ചെയ്ത് അത് പിന്നെ കറങ്ങി തിരിഞ്ഞ് വേറൊരാളിലെത്തി, അത് അവരുടെ ഒരു കരിയർ ബെസ്റ്റ് ആവുന്നത്. അങ്ങനെ സംഭവിച്ചൊരു സിനിമയാണ് ഷാറൂഖ് ഖാന് ഡർ എന്ന പടം. ജൂഹി ചാവ്ല ഒരിക്കലൊരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, ഡറില് ആന്റി ഹീറോ ആയ രാഹുൽ മെഹ്റ എന്ന കഥാപാത്രം ആദ്യം ഷാറൂഖ് ഖാൻ ആയിരുന്നില്ല കൊടുത്തിരുന്നത്, യശ് ചോപ്ര. ആമിർ ഖാനിലേക്ക് പോയി, അദ്ദേഹം റിജക്ട് ചെയ്തു. അജയ് ദേവഗണിലേക്ക് പോയി, അദ്ദേഹവും റിജക്ട് ചെയ്തു. അങ്ങനെ ഒരു മൂന്നാല് പേരിലേക്ക് പോയി റിജക്ഷൻ. കാര്യം ആരും പെട്ടെന്ന് ഇങ്ങനെ ഒരു ആന്റി ഹീറോ ക്യാരക്ടർ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. സോ ആ ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ റിജക്ട് ചെയ്ത് ഫൈനലി ആണ് ഷാറൂഖ് ഖാനിലേക്ക് എത്തുന്നത്. ഡറും അതിലെ കിരണും ഒക്കെ ഷാറൂഖ് ഖാൻ ട്രെൻഡ് സെറ്റ് ആക്കി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് വേണ്ടാന്ന് വെച്ചാൽ പല ആക്ടേഴ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചതാണ്. കാര്യം ഇപ്പൊ പല ആൾക്കാരും നെഗറ്റീവ് ഗ്രേഷ്യേറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ തുടക്കകാലത്തെ ഷാറൂഖ് ഖാൻ അതൊക്കെ ചെയ്ത് ഇപ്പൊ കംപ്ലീറ്റ്ലി കിങ് ഓഫ് റൊമാൻസും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വില്ലനസ്സും ഒക്കെ ഷെയ്ഡുള്ള ക്യാരക്ടറും ഒക്കെ ആയിട്ട് ആൾ അടിച്ചു പൊളിക്കുകയാണ്. പക്ഷെ തുടക്കത്തിൽ ഡർ ഒരുപാട് പേര് റിജക്ട് ചെയ്ത് ഫൈനലി എത്തിയത് ഷാറൂഖ് ഖാനിലാണ്.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
0: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.

ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി. റേഡിയോ സെനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ സുനോ മെലഡീസിൽ കൂടെയുള്ളത് ബോബിയാണ്. അങ്ങനെ ഒരു രാത്രി കൂടെ വിടവാകുകയാണ്. ഈ വാക്ക് ഗിരീഷ് പുത്തഞ്ചേരിയിൽ നിന്ന് കടമെടുത്തത് തന്നെയാണ്. സമ്മറിൻ ബത്ലഹേം എന്ന സിനിമ ആക്ച്വലി മലയാളത്തിലേക്ക് എടുക്കേണ്ടിയതായിരുന്നില്ല. ഇനീഷ്യലി അത് തമിഴിലേക്ക് വേണ്ടിയുള്ള ഒരു ചിത്രമായിരുന്നു. ജയറാമേട്ടൻ ഈ അടുത്തൊരു ഇന്റർവ്യൂ പറയുന്നത് കേട്ടതാണ്. ആ കഥയിലൂടെ സമ്മറിൻ ബത്ലഹേമിലെ ആ ഒരു പാട്ടിലൂടെ ആവാം ഇന്ന് നമ്മൾ ഗുഡ് നൈറ്റ് പറയുന്നത്. കഥകളും പാട്ടുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും നമുക്ക് കേട്ട് ഗുഡ് നൈറ്റ്.
1: ഏറ്റവും വലിയ ഓർമ്മ ആ സിനിമ ആദ്യം തമിഴിൽ ചെയ്യായിരുന്നാണ്. ഞാനും പ്രഭുവാണ് അഭിനയിക്കുന്നത്. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാതായിട്ട് തമിഴിന്റെ ഷൂട്ടിംഗ് നിർത്തേണ്ടി വന്നു. സിബിയും ചോദിച്ചു ഇത് നമുക്ക് പെട്ടെന്ന് മലയാളത്തിലേക്ക് ചെയ്താലെങ്ങനെയിരിക്കും. ചോദിച്ചു അപ്പൊ ഷൂട്ടിംഗ് നിർത്തേണ്ട, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് മുമ്പോട്ടേക്ക് പോകാന്ന് പറഞ്ഞ് പെട്ടെന്ന് സി ആർ കോപ്പർ വരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറയുന്നു മറ്റേ സുരേഷ് ഗോപി ചെയ്ത വേഷം ഞാനും എന്റെ വേഷം ബിജു മേനോനും. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ഞാൻ ചാടി വീണു എനിക്ക് ഈ വേഷം മതി.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store. Action.
3: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

91.7 FM. Qatar's favorite radio station. Radio Sanoo.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: എടിയേ

റേഡിയോ സുനോ 91.7 FM. ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: सुनो 91.7 FM
1: Qatar's favorite radio station. Radio सुनो।

91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ.